रेडियो सुनो 91.7 FM 91.7 FM।

0: വചനങ്ങളിലൂടെ. ദൈവപ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, ദൈവകോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

सुनो 91.7 FM 91.7 FM

सुनो 91.7 FM 91.7 FM।

रेडियो सुनो 91.7 FM 91.7 FM।

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. നല്ലൊരു മോർണിംഗിലേക്കാണ് നമ്മൾ ഇങ്ങനെ എത്തിയിട്ടുള്ളത്. അപ്പോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു മോർണിംഗ് നല്ലത് മാത്രം ഇന്ന് നമുക്ക് സമ്മാനിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ, നല്ല സന്തോഷം നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ. നമ്മള് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചിട്ടുണ്ടാകും, അതെല്ലാം തന്നെ ഇന്ന് നേടിയെടുക്കാനായിട്ട് പറ്റട്ടെ. സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ വരട്ടെ. എപ്പോഴും ആഗ്രഹിക്കേണ്ടതും അങ്ങനെ തന്നെയാണ് കേട്ടോ. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്റെ ലൈഫിൽ സംഭവിക്കണേന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിൽ അങ്ങോട്ട് വിചാരിക്കുക. നല്ല സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കണേ, എനിക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കണേ. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാതെ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ മനസ്സിൽ അങ്ങനെ തന്നെ വിചാരിക്കുക. അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സാധിക്കും എന്നാണല്ലോ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരാനേ പാടില്ല. പ്രത്യേകിച്ചിട്ട് ഈ ഒരു സമയം രാവിലെകൾ എന്നൊക്കെ പറയുമ്പോൾ അത്രയും പ്ലസന്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവുന്ന ഒരു സമയമാണിത്. അപ്പൊ ഈ ഒരു സമയത്ത് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതെല്ലാം മാറ്റി വെച്ചിട്ട് മാക്സിമം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. സന്തോഷത്തോടുകൂടി ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഈ ഒരു ഡേ എന്ന് മാത്രമല്ല, എല്ലാ ദിവസങ്ങളും സന്തോഷത്തോടുകൂടി തുടങ്ങാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അത് പിന്നെ ഒരു ശീലമായിട്ട് മാറിക്കോളും. ഇനിയിപ്പോൾ എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് റേഡിയോ സുനോ, സ്റ്റേ ട്യൂൺഡ്.

റേഡിയോ സുനോവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മൾക്ക് ആലോചിക്കാനും ചിന്തിക്കാനും വെറുതെ ഇരിക്കുമ്പോൾ അതേക്കുറിച്ച് ദിവാസ്വപ്നം കാണാനും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഇപ്പൊ തന്നെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്നു എന്ന് കരുതുക. വെറുതെ ഇരിക്കേണ്ട, നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ കൈകാലുകൾ മാത്രമേ ചലിക്കുന്നുണ്ടാവുള്ളൂ, നമ്മുടെ മനസ്സ് വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ പലതും ആലോചിക്കും, കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലതും ആലോചിക്കാറുണ്ട്. വെറുതെ നമ്മളിങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് പോലും ചിലപ്പോൾ നമ്മുടെ മൈൻഡെല്ലാം പഴയ ചില കാര്യങ്ങളിലേക്ക് പോകും, പഴമയിലേക്ക് തിരിച്ചു പോകാറുണ്ട്. പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ട്. പാസ്റ്റ് നമുക്ക് സന്തോഷം തരുന്നതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അതെല്ലാം നമ്മൾക്ക് വിഷമം തരുന്നൊരു പാസ്റ്റ് ആണ് നമ്മൾക്ക് പിറകിലുള്ളതെങ്കിൽ അതേക്കുറിച്ചിട്ട് ചിന്തിക്കാതിരിക്കുക. കാരണം ഈ നമുക്ക് വിഷമം തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷം മറച്ചു വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം എന്തിനാണ് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്? പാസ്റ്റ് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്, അത് മറന്നേക്കുക. മോശപ്പെട്ട കാര്യമാണെങ്കിൽ അത് മറന്നേക്കുക, പകരം ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അങ്ങനെ മറക്കാൻ സാധിക്കാത്തത് പലർക്കും എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? റേഡിയോ സുനോവാണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ സന്തോഷം തരുന്ന ഒരു പാസ്റ്റ് ലൈഫാണോ നമ്മൾക്ക് സ്വന്തമായിട്ടുള്ളത്? റേഡിയോ സുനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. ഒരു ജനറേഷനിലുള്ള ആൾക്കാർ പലപ്പോഴും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ, നമ്മുടെയൊക്കെ ചെറുപ്പകാലം വളരെ ദാരിദ്ര്യമുണ്ടായിരുന്നു, നമ്മൾക്ക് നിങ്ങൾക്കുണ്ടായിരുന്നത് പോലെ ഒരുപാട് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സ്കൂളിൽ പോകാനായിട്ട് ബാഗ് ഉണ്ടായിരുന്നില്ല, യൂണിഫോം ഉണ്ടായിരുന്നില്ല, പെൻസിൽ ഉണ്ടായിരുന്നില്ല, പേന ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്കൊക്കെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. അങ്ങനെ അവരവരുടെ ഒരു പാസ്റ്റ് ലൈഫ് പലപ്പോഴും അടുത്ത ജനറേഷന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിപ്പോ വീട്ടിൽ പറയുന്നില്ലെങ്കിൽ നമ്മൾ പല മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതല്ല, പലപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, അതൊരു ജനറേഷൻ മറ്റൊരു ജനറേഷനിലോട്ട് കൊടുക്കുന്നതാണ് അവരുടെ പാസ്റ്റ് ലൈഫ് എന്താണെന്ന്. അപ്പൊ അവര് പറയണ എന്താ വെച്ചാൽ, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത്, അപ്പോ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ നമുക്ക് ആ കഷ്ടപ്പാട് അറിയുന്നത് കൊണ്ട് തന്നെ ഇന്ന് നമ്മൾക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം ഇന്നത്തെ തലമുറയ്ക്ക് കഷ്ടപ്പാടുകളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, അതുകൊണ്ട് വാല്യൂസും കുറച്ച് കുറവാണെന്ന്. അപ്പൊ അങ്ങനെ ഒരു പാസ്റ്റ് ലൈഫ് അവർക്കുള്ളത് കൊണ്ട് മാത്രമല്ല അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടായത്, പകരം അവർ ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾക്ക് എന്ത് രീതിയിലുള്ള ഒരു പാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാലും പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ ഉണ്ടാവുന്നത്. പക്ഷെ ചില ആൾക്കാർ അതിൽ വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും ഈ ഒരു പാസ്റ്റ് ലൈഫിൽ. അത് മാറ്റണ്ടേ നമ്മൾ? റേഡിയോ സുനോ ആണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ വളരെ വിഷമം നിറഞ്ഞൊരു പാസ്റ്റ് ലൈഫ്, അതിൽ നിന്നും മാറി ചിന്തിക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കേടെയുള്ളത് ഞാൻ ചച്ചു. ചിലർക്ക് അങ്ങനെയാണ് കേട്ടോ, എന്താണോ അവർ അവരുടെ പാസ്റ്റിൽ അനുഭവിച്ചത് അത് മാറി ചിന്തിക്കാനായിട്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ചിലരങ്ങനെയല്ല, അതിൽ നിന്നും ഒരു ഊർജം ഉൾക്കൊണ്ട് അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും കഷ്ടപ്പാടായിരുന്നു ഉണ്ടായതെങ്കിൽ അത് മാറ്റണം എന്ന് വിചാരിച്ച് സ്ട്രഗിൾ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് അവരെന്താണോ വിചാരിച്ചത് അവരെന്താണോ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച് അത് നേടിയെടുക്കാറുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. നമ്മുടെ പാസ്റ്റ് ലൈഫ് എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ ഒരു ഫെയിലിയർ ആണെങ്കിൽ അതിൻ്റെ റീസൺ നമ്മൾ കണ്ടെത്തുക, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. അതേസമയം നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പാസ്റ്റ് ആണുള്ളതെങ്കിൽ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുക. എന്താണ് നമ്മളിനി വേണ്ടത് നമ്മുടെ ലൈഫിൽ, അത് നമ്മൾ മനസ്സിലാക്കുക, നമ്മളത് ആഗ്രഹിക്കുക, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കേട്ടോ ഞാൻ പറയുന്നത്, അത് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 13-ാം തീയതിയാണ്, വ്യാഴാഴ്ച ദിവസമാണ്. ഒരു ഹാപ്പി വീക്കെൻഡ് ആദ്യം തന്നെ അങ്ങോട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ചയാകുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക സന്തോഷം ഉള്ളിൽ തോന്നുമല്ലോ. ഓക്കെ, ഇന്നെല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്യണം, എല്ലാ ജോലികളൊക്കെ അടിപൊളിയായിട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണാൻ പോകണം, അങ്ങനെയൊക്കെയുള്ള പല പല പ്ലാനുകൾ ഇന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എന്തായാലും ഒരു നല്ല വീക്കെൻഡ് ആദ്യം തന്നെ വിഷ് ചെയ്തുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഓരോ ദിവസങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് വേണ്ടതും ഇന്ന് ആവശ്യമുള്ളതും നാളെ വരെ ഒരിക്കലും മാറ്റിവെക്കരുത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ചില കാര്യങ്ങളൊക്കെ പിന്നെയാവാം, നാളെയാവാം, പിന്നെയാവട്ടെ എന്നുള്ള ചിന്തയിൽ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. ശരിക്കും നമ്മുടെ ലൈഫിലെ വിജയം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാറ്റങ്ങൾ അളക്കപ്പെടുന്നത് ഓരോ ദിവസവും നമുക്ക് എത്ര മുന്നേറാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ ദിവസവും ഇന്നലത്തേക്കാൾ നമ്മൾ ഇന്ന് എത്രമാത്രം മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ

അപ്പം നമ്മൾ മുന്നോട്ട് പോയി ഇന്നലത്തേക്കാൾ ഇന്ന് കുറച്ചുകൂടി മെച്ചപ്പെടാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചിന്ത ഇടയ്ക്കൊക്കെ നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ പാട്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിനുള്ള നല്ല നല്ല വിഷസും വിശേഷങ്ങളും മോർണിംഗ് വിഷസും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. സിദ്ധാർത്ഥ് ശങ്കർ പാടിയ കളിയാട്ടം സിനിമയിലെ വണ്ണാത്തിപ്പുഴ എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ, ആ പാട്ടിൻ്റെ പുതിയൊരു വേറൊരു വേർഷനാണ് നമ്മളിപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത്. സിദ്ധാർത്ഥ് ശങ്കർ പാടിയ വേർഷനാണ് ഇപ്പം നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് മോർണിംഗ് സവാരിയിലൂടെ. കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള നല്ല നല്ല ആശംസകൾ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അയക്കാം. ഇപ്പം തന്നെ 5000917 എന്ന നമ്പറിലേക്ക്. ഇനിയുള്ള ടൈം ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. സഫാരി ഓണം സമ്മാനം ഓണം നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
2: സഫാരിയിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ നേടാം ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
1: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് LED TV, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
2: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
3: Safari, world-class shopping experience, Doha, Qatar.

0: ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just

ജൂലൈ 4 എന്ന മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. ഇന്ന് ഓഗസ്റ്റ് 13 തീയതിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ജനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. എല്ലാവരും നല്ല നല്ല മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഉമേഷ് പറയുന്നു, സുപ്രഭാതം, എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു എന്ന് പറയുന്നു. തിരിച്ചും നല്ലൊരു വീക്കെൻഡ്, നല്ലൊരു ഡേ നമ്മൾ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഹായ് നിസ, ഗുഡ് മോർണിംഗ്, സുഖാലയെന്ന് വയ്ക്കുന്നു. സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് എൻ്റെ ജ്യേഷ്ഠൻ മുഹമ്മദ്, വൈഫ് സൽമ, ഇവരുടെ 28th വെഡിങ് ആനിവേഴ്സറി ആണ്. വളരെ സ്പെഷ്യലായിട്ടൊന്ന് വിഷയമോ? തീർച്ചയായിട്ടും. വിഷസ് പറയുന്നത്, സുലൈമാൻ, മൊയ്തീൻകുട്ടി, നാസർ, ഹംസക്കുട്ടി, ഖദീജ ബീവി, സൗദ ബീവി, നബീൽ, നിത, എല്ലാവരും ചേർന്നിട്ടാണ് ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന. മുഹമ്മദിനും സൽമയ്ക്കുമുള്ള സ്നേഹത്തോടുകൂടിയുള്ള സ്പെഷ്യൽ വിഷസ് ദാ പറയുന്നത്. കൂടെ തന്നെ രാജേഷിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. റിയാസ് ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് റിയാസ്. പ്രഭുജി ഗുഡ് മോർണിംഗ്. അപ്പോൾ നിസ ഒരു നല്ല ശുഭദിനവും വീക്കെൻഡും ഒക്കെ വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. ജോസഫ് ജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും പറയുന്നു. രവിശങ്കർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. നല്ലൊരു മോർണിംഗ് അദ്ദേഹത്തിനും വിഷ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ മീരാൻഖാൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മീരാൻഖാനും നല്ലൊരു ഗുഡ് മോർണിംഗ്, നല്ലൊരു ഡേ നമ്മൾ സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും നിങ്ങൾക്ക് സ്പെഷ്യൽ വിഷസും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയക്കാവുന്നതാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. അൻസൽ ഹബീബ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. വെരി ഗുഡ് മോർണിംഗ്. അസീസ് എത്തിയിട്ടുണ്ട്. അസീസ് ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. കൂടെ ഇനിയിപ്പോൾ നമ്മളുടെ പലപ്പോഴും നമ്മൾ വലിയ വലിയ മത്സരങ്ങളുടെ വലിയ ടൂർണമെൻറ്റുകൾ കാണുന്നത് പോലെ തന്നെ വലിയൊരു മത്സരത്തിന് വേണ്ടി കൂടി ഇനി നമ്മൾ കാത്തിരിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും നമ്മൾ, ഞാൻ കഴിഞ്ഞ ദിവസം മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, പുരുഷ വനിതാ ഹോക്കി ലോകകപ്പുകൾ നടക്കാൻ പോവാണ് കേട്ടോ. പുരുഷ വനിതാ ഹോക്കി ലോകകപ്പുകൾ, നമ്മളിപ്പോൾ എല്ലാ മത്സരങ്ങളുടെയും വേൾഡ് ചാമ്പ്യൻഷിപ്പ്സ് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ നോക്കുന്ന സമയത്ത് ഹോക്കി ലോകകപ്പിൻ്റെ 16th എഡിഷനാണ് നടക്കാനായിട്ട് പോകുന്നത്. മത്സരങ്ങളൊക്കെ ഓഗസ്റ്റ് 15th സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അതിന് മുൻപായിട്ട് ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. രാസ് ജോയിൻ ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. വെരി ഗുഡ് മോർണിംഗ്. രാസിനും സ്പെഷ്യലായിട്ട് നമ്മളും വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഇന്നൊരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ ഒക്കെ ഉണ്ട്, അവർക്കൊരു ആശംസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക്. സാജിത് ചന്ദ്രൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. എന്തായാലും ഈ ഹോക്കി വേൾഡ് കപ്പിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അതിന് മുൻപായിട്ട് അടുത്ത പാട്ട് കൂടി നമുക്കൊന്ന് കേട്ടുപോകേണ്ട സമയമാണ്. സ്പീഡ് ട്രാക്ക് മൂവിയിലെ ഉദിത് നാരായണൻ, സുജാത ചേച്ചി പാടിയ നമുക്കിഷ്ടമുള്ളൊരു പാട്ടുണ്ടല്ലോ, ഒരു കിന്നര ഗാനം, ആ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ ദാ കേൾക്കാനായിട്ട് പോകുന്നത്. മോർണിംഗ് സവാരിയിലൂടെ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: 91.7 FM,
1: Qatar's favorite radio station.
2: ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിനനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ഹായ്, ദിസ് ഇസ് സുഹാസിനി.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൊടാം.
5: യു ആർ ലിസണിംഗ് ടു Radio.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just

മധുചന്ദ്രലേഖ എന്ന സിനിമയിലെ പാട്ടായിരുന്നു കേട്ടത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമില് നമ്മള് ഹോക്കി ലോകകപ്പിന്റെ വിശേഷങ്ങളാണ് സംസാരിച്ചു വന്നത്. പുരുഷ വനിതാ ഹോക്കി ലോകകപ്പ് മത്സരങ്ങളുടെ 16-ാമത്തെ എഡിഷൻ നടക്കാനായിട്ട് തുടക്കമാകുകയാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നെതർലൻഡ്സിലും ബെൽജിയത്തിലും ഒക്കെ ആയിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് പുരുഷ വനിതാ വേൾഡ് കപ്പുകൾ ഒരുമിച്ച് നടക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഇരു വിഭാഗങ്ങളിലും 16 ടീമുകൾ വീതമാണ് മാറ്റുരയ്ക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് നമ്മളുടെ ഇന്ത്യയുടെ മത്സരം എന്നത്തേക്കാണ് എപ്പോഴത്തേക്കാണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. ആദ്യ മത്സരം വെയിൽസിനെതിരെയായിരിക്കും ഇന്ത്യയുടെ ആദ്യത്തെ മാച്ച് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അത് ഓഗസ്റ്റ് 15-ാം തീയതി തന്നെയായിരിക്കും ആ ഒരു മത്സരം നമ്മൾ കാണാനായിട്ട് പോകുന്നത്. വനിതകൾ, ഇന്ത്യൻ വനിതാ ടീം ചൈനയുമായിട്ടായിരിക്കും മത്സരിക്കാനായിട്ട് പോകുന്നത്. അത് 16-ാം തീയതിയാണ് ആ ഒരു മാച്ച് നടക്കാനായിട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്വാർട്ടർ ഫൈനൽ ഒഴിവാക്കിയിട്ട് ഉള്ള രീതിയിലുള്ള ഒരു മത്സരക്രമമാണ് ഇത്തവണ നടപ്പാക്കിയിട്ടുള്ളത്. 30-ാം തീയതി അതിൻ്റെ ഒരു ഫൈനൽ പോരാട്ടങ്ങൾ നടക്കും. ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നാളത്തെ ദിവസമായിരിക്കും നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ വനിതാ ടീമാണെങ്കിലും പുരുഷ ടീം ആണെങ്കിലും അത് ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം കാഴ്ചവെക്കട്ടെ. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അവർക്ക് എല്ലാവിധ ആശംസകളും നമുക്ക് കൊടുക്കാം അല്ലേ. നമ്മളുടെ ടീം തകർപ്പനായിട്ട് മത്സരിക്കട്ടെ. ഫൈസലിൻ്റെ മെസ്സേജ് ഉണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാട്ടിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ പേര് ഫൈസൽ താമരശ്ശേരി. ആദ്യമായിട്ടാണോ മെസ്സേജ് അയക്കുന്നത്? ഓക്കെ, റേഡിയോസിനോ കേൾക്കാറുണ്ട്. മുഹബത്തിൻ്റെ 7-ാം വർഷം ഓഗസ്റ്റ്, കണ്ട നാൾ തൊട്ട് ഇന്ന് വരെ ജീവന്റെ പാതിയായി മാറിയവൾക്ക് മുഹബത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മുത്തുമണി എന്ന് പറഞ്ഞിട്ട് ഇത് വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഫൈസൽ താമരശ്ശേരി, അദ്ദേഹമാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പം നമ്മളുടെയും സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് അദ്ദേഹത്തിനും അറിയിക്കുന്നു. വളരെ സ്നേഹത്തോടുകൂടിയുള്ള സ്പെഷ്യൽ ആശംസകൾ പറയുന്നു കേട്ടോ. കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ ഇനിയും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പുതിയ പാട്ട് തന്നാലോ എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ കേൾക്കാൻ പോകുന്നത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന മൂവി. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന നിവിൻ പോളി മൂവിയാണ്. നിവിൻ പോളി, മമിത ഒക്കെ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഒരു നല്ല ചിത്രത്തിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്. ആ സിനിമയിലെ പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. എം ജി ശ്രീകുമാറിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുന്നു മാന്ത്രികം എന്ന് പറയുന്ന ഒരു പാട്ടാണ് വരുന്നത് കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 37 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഞനിസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി @suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം 6 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. ജസ്റ്റേജിന് ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ജസ്റ്റേജിയും ഫാമിലിക്കും സ്പെഷ്യലി പറയുന്നു. കെ എം നൌഫലിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ വീക്കെൻഡ് നൌഫല് വിഷ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫൈസലിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വേദനകളും സങ്കടങ്ങളും ഇല്ലാത്ത ഒരു ജീവിതം ആർക്കും അങ്ങനെ പെട്ടെന്ന് ലഭ്യമായിട്ടില്ല, പക്ഷെ അവയെ അതിജീവിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കാറുണ്ട്. സ്നേഹത്തോടെ ഫൈസൽ വലപ്പാട്. നിഷാദ് ആലപ്പുഴ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. വെരി വെരി ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. ഡി കെ, എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം വിഷ് ചെയ്യുന്നുണ്ട്. തിരിച്ചും നല്ലൊരു ശുഭദിനം സ്പെഷ്യലി പറയുന്നു കേട്ടോ. കൂടെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ, നാട്ടിലേക്ക് നോക്കുവാണെങ്കിൽ, നാട്ടിൽ കണ്ണൂർ, കാസർഗോഡ് എന്നീ രണ്ട് ജില്ലകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. രണ്ട് ജില്ലകളിലും യെല്ലോ അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി നാട്ടിലെ വിശേഷങ്ങൾ നമ്മൾ നോക്കി പോകുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടെ ഈ ദിവസം ഓഗസ്റ്റ് 13 എന്ന് പറയുന്ന ദിവസത്തിന് പ്രത്യേകതകളൊന്നും ഇല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഉണ്ട്, എല്ലാ ദിവസങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉള്ള ദിവസങ്ങളായിരിക്കും. എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, രസകരമായ പ്രത്യേകതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കുറച്ചധികം ആളുകളെ കണക്ട് ചെയ്യുന്ന ഒരു ദിവസമാണ്. ഇന്ന് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ ആണ്. ഇന്റർനാഷണൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ ആണ് ഇന്നത്തെ ദിവസം. ലോക ഇടം കയ്യന്മാരുടെ ദിനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ദിവസത്തെ പറയാനായിട്ട് സാധിക്കും. അതായത് ഈ ഓഗസ്റ്റ് 13 എന്തുകൊണ്ടാണ്, ഇതാരാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഐഡിയയ്ക്ക് കൊണ്ടുവന്നത് എന്ന് നോക്കുവാണെങ്കിൽ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് 1976 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഇന്റർനാഷണലിൻ്റെ സ്ഥാപകനായിരുന്ന ഡീൻ ആർ ക്യാമ്പൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെയൊരു ദിനത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഡേ കൊടുക്കാം എന്നുള്ള ആ ഒരു ദിവസത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഓഗസ്റ്റ് 13 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ ആയിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഇടൻ കയ്യന്മാരുടെ ദിവസമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി നൽകുന്നു. ഞാനിങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് ഇത്തരത്തിലൊരു മ്യൂസിയം ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത് ഗോവയിലാണ് ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് സ്പെഷ്യലായിട്ടുള്ളൊരു മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള ഇടം കയ്യേറുടെ രൂപങ്ങളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ടല്ലോ, അപ്പോൾ അവരുടെ രൂപങ്ങളുള്ള ഒരു മ്യൂസിയം നമ്മളുടെ ഗോവയിലുണ്ട് കേട്ടോ. ഓക്കെ, അതൊരു പുതിയ അറിവായിരുന്നു. ഇന്ത്യൻ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു മ്യൂസിയം അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കൂടിയുണ്ട് കേട്ടോ. ഇന്ത്യൻ ലെഫ്റ്റ് ഹാൻഡർ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് കൂടിയുണ്ട് നാട്ടിൽ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇടൻ കയ്യന്മാരുടെ ദിവസമാണ്. അങ്ങനെ പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ പേരുകൾ നോക്കുവാണെങ്കിൽ അത്രമാത്രം ആളുകളുണ്ട് കേട്ടോ. ഡാവിഞ്ചി മുതൽ നമുക്ക് ആ പേരുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ലിയനാർഡോ ഡാവിഞ്ചി മുതൽ ഒരുപാട് പേരുകൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ഇന്റർനാഷണൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ ആണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഫൈസൽ പറയുന്നു നേരത്തെ വെഡിങ് ആനിവേഴ്സറി മ്യൂസിക് കിട്ടിയില്ല ആണോ. ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് വിഷസ് മാത്രമേ പറഞ്ഞതല്ലേ. ഫൈസൽ താമരശ്ശേരി അല്ലായിരുന്നോ മെസ്സേജ് അയച്ചത്? അതെ, ഓക്കെ. ഫൈസലിൻ്റെ വെഡിങ് ആനിവേഴ്സറിയുടെ വിഷസ് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ വിഷിൻ്റെ മ്യൂസിക് നൽകിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ വളരെ സ്പെഷ്യലായിട്ട് ഫൈസൽ താമരശ്ശേരിക്ക് സ്നേഹം നിറഞ്ഞ വെഡിങ് ആനിവേഴ്സറി വിഷസ്, ആ ഒരു സ്പെഷ്യൽ വിഷസ് കൂടി നമ്മളൊന്ന് കൊടുത്തു പോവുകയാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അബിദ ജിൻസി വർഗീസ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് 3 പേർക്കൊരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ദിലൂജൻ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു. ഒരു നല്ല തമിഴ് സോങ് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സുഫോക്ക് ഇന്റർനാഷണൽ മെഡിക്കലിൽ നിന്നാണ്. ഓക്കെ, പക്ഷെ ഞാനിപ്പം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹിന്ദി സോങ് ആണ്, ഒരു അടിപൊളി പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വേക്കപ്പ് സിദ്ധ എന്ന മൂവിയിൽ ശങ്കർ മഹാദേവൻ പാടിയ ഒരു ഒരു ഒരു നല്ല പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സമയം 6 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആണ്. ഇനിയും വിഷസൊക്കെ കൊടുക്കാനായിട്ടുണ്ട്, പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒന്ന് മെസ്സേജിൽ അയച്ചിടാം കേട്ടോ. 5000 9 1 7 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ വരുന്ന സമയത്ത് ഞാൻ ഈ പാട്ട് കൂടി തരാനാണ്.

0: സനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സനോ 91.7 FM. Venue partner, Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
1: Gifting partner, Daiso Japan, you name it, we have it.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: You are listening to Radio Suno 91.7 FM.

0: Radio Sono 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
1: മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റാണ്. ഓഗസ്റ്റ് 13-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ലജന ലക്ഷ്മിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ബിജു ക്ലിറ്റസിന്റെ മോർണിംഗ് മെസ്സേജ് ഉണ്ട്. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മണിക്കൂറിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഫൈസലിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു സുവർണ അവസരം. എന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാനും ഓണസദ്യ കഴിക്കാനും വേഗം എന്നെ വിളിക്കാൻ മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഫൈസൽ യോയോ ആളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെസ്സേജൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞപോലെ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുമല്ലോ. അങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് ഒരു വാർത്ത ഇങ്ങനെ കണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ആ വാർത്തയിൽ നടൻ ജുബിൻ ഗോപിനാഥ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഇങ്ങനെ ഷെയർ ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. കളങ്കാവൽ സിനിമയുടെ പ്രൊമോഷൻ പ്രോഗ്രാം, അപ്പോൾ ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ജുബിൻ ഗോപിനാഥിൻ്റെ ആ ഒരു ഡിസൈറ എന്ന് പറയുന്ന ആ മൂവി ഉണ്ടല്ലോ, നമ്മുടെ പ്രണവ് നായകനായിട്ട് അഭിനയിച്ചൊരു ഗംഭീര സിനിമയായിരുന്നല്ലോ. അപ്പോൾ ആ സിനിമയിലെ പ്രകടനത്തെപ്പറ്റി മമ്മൂക്ക ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചിട്ട് ജുബിൻ ഗോപിനാഥ് എന്ന് പറയുന്ന അദ്ദേഹത്തെ മമ്മൂക്ക ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പം ആ ഒരു പ്രൊമോഷൻ ഇവൻറ്റിൻ്റെ സമയത്തായിരുന്നു അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജുബിൻ ഗോപിനാഥിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഒരു കാര്യം പറയുകയാണ്. അന്നത്തെ ആ ഒരു മൊമെൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അദ്ദേഹം അന്നിട്ട ആ ഒരു ഷർട്ട് ഉണ്ടല്ലോ മമ്മൂക്കയുടെ കൂടെ ആ ഒരു ഇവൻറ്റിന് നിന്ന സമയത്ത് ഇട്ട ഷർട്ട് അതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തനിക്കിതൊരു ഓസ്കർ കിട്ടുന്നത് പോലെ ആയിരുന്നു എന്നാണ് അദ്ദേഹം അത് പറയുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ഞാനൊരു ഫംഗ്ഷന് വേണ്ടി വാങ്ങിയ ഷർട്ടാണിത്, പിന്നെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല, അന്ന് മടക്കി വെച്ചതാണ്. ആ ഷർട്ട് എടുക്കുമ്പോഴൊക്കെ ആ ഒരു ഫീല് മനസ്സിലേക്ക് വരുന്നുണ്ട്. അതത്ര മാത്രം എനിക്ക് വിലപ്പെട്ടതാണ്. ആ ഷർട്ട് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനത് എടുത്ത് നോക്കും. അന്ന് ലഭിച്ചത് ഓസ്കറിലും വലിയ ബഹുമതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഓർമ്മ എനിക്കെപ്പോഴും വേണം. ഒരു ഓസ്കർ ശില്പം പോലെയാണ് എനിക്ക് ആ ഷർട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മമ്മൂക്കയെ ചേർത്ത് പിടിച്ച്, മമ്മൂക്കയുടെ കൂടെ ഒരു ഇവൻറ്റിൽ നിന്ന് അദ്ദേഹം ചേർത്ത് പിടിച്ച് നിന്ന ആ ഒരു ഷർട്ട് ഇപ്പോഴും അദ്ദേഹം ഭദ്രമായിട്ടിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് അത്രമാത്രം ഭയങ്കര വിലപിടിപ്പുള്ളതാണ് എന്ന് പറയുന്ന ആ ഒരു വിശേഷം ഇങ്ങനെ അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. അത് വായിച്ച സമയത്ത് ഞാനും വിചാരിച്ചത് ചില വസ്ത്ര

തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊന്ന് മെസ്സേജിൽ പറയാം 5000097 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, വളരെ സിമ്പിൾ ചോദ്യമാണ്, ഭയങ്കര വലിയ ചോദ്യത്തിലേക്കൊന്നും അല്ല ഞാൻ പോയത്, നിങ്ങൾക്ക് വിളിക്കാം 444-4917 എന്ന നമ്പറിലേക്ക്, 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം 5000097 എന്ന നമ്പറിലേക്ക്. ഈ മണിക്കൂറിലെ ഫസ്റ്റ് സോങ്ങിലേക്ക് നമ്മൾ എത്തുകയാണ്. സർവമായ മൂവിയിലെ മായാജാലം എന്നുള്ളൊരു പാട്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയൊരു ട്രാക്കാണ്, നമുക്ക് കേട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ് ആ പാട്ട്. ആ ഒരു നല്ല

0: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതെ, എല്ലാ ദിവസവും.
1: ആഹാ, ഞാൻ എന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: Hi Radio Suno Display, ഞാൻ നിങ്ങളുടെ ബിജു നാരായണൻ.
2: You are listening to
4: Radio Suno. Radio Suno, ഇനി കേട്ട് കേട്ട് ഊട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമിൽ നമ്മൾ നേരെ ഇനി ഒന്ന് നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ചോദിച്ച് ചോദിച്ച് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊച്ചി. കൊച്ചിയിലേക്കാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. എങ്ങനെയായിരിക്കും കൊച്ചി എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ടാവുക? നമ്മൾ പല സ്ഥലങ്ങളുടെയും ചരിത്രങ്ങളും അല്ലെങ്കിൽ കഥകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയെക്കുറിച്ച് പറയുന്ന സമയത്ത്, കൊച്ചി എന്ന് പറയുന്ന പേര് വന്നതിനെക്കുറിച്ച് നോക്കി പോകുന്ന സമയത്ത്, കൊച്ചാഴി എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായിരുന്നു അത്രേ. ആ ഒരു വാക്കിൽ നിന്നാണ് കൊച്ചി എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത്. വളരെ കാലങ്ങൾക്ക് മുൻപ് കൊച്ചാഴി എന്നുള്ളത് കൊച്ചിൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. യൂറോപ്യൻസ് ആണ് ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി, അവർക്ക് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കൊച്ചിൻ എന്നാക്കി പരിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1996 അത് കൊച്ചി എന്നുള്ള പേരിൽ മലയാളീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, നാട്ടിലെ പേരുകൾ മലയാളീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൊച്ചി എന്നുള്ള രീതിയിൽ അത് പുനഃസ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചാഴി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണത്രേ കൊച്ചി എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ നോക്കി പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾക്ക് പഴയ ഒരുപാട് പേരുകളുണ്ട്. പഴയ പേരിൽ നിന്നാണ് പുതിയ പേരുകളിലേക്കൊക്കെ മാറ്റപ്പെടുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ റിപ്പോളിൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥലത്തിൻ്റെ പഴയ പേരാണ്. ഓക്കെ, റിപ്പോളിൻ. ഓക്കെ, ഞാനും അത് വായിച്ചു പോയപ്പോൾ ഒന്ന് കൗതുകത്തോടെ നോക്കി, ശരിക്കും ആണോ എന്നുള്ളതൊന്ന് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിപ്പോളിൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥലത്തിൻ്റെ പഴയകാല പേര് തന്നെയാണ് കേട്ടോ. പറയുകയാണെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെയാണിത്. ഇത് ഏതാണ് ആ സ്ഥലം എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. റിപ്പോളിൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലത്തിൻ്റെ പഴയ പേരായിരുന്നു. ഓക്കെ, പിന്നീട് നമ്മൾ സിമ്പിളായിട്ടുള്ള പേരിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഏതാണ് ആ സ്ഥലം എന്നുള്ളത് എപ്പോഴെങ്കിലും കേട്ടു പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടോളൂ. 5000097 എന്ന നമ്പറിലേക്ക്. റിപ്പോളിൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലത്തിൻ്റെ പഴയകാല പേരാണ്. ഏത് സ്ഥലത്തിൻ്റെതാണ് എന്നറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടോളൂ. 5000097 എന്ന നമ്പറിലേക്ക്. മോർണിംഗ് സവാരി കേൾക്കുന്നു, ഞാൻ നിസ, നിങ്ങൾക്കൊപ്പം മോർണിംഗ് സവാരിയിൽ.

0: സഫാരി ഓണം സമ്മാനം ഓണം. നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
1: സഫാരിയിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ നേടാം ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
0: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് LED TV, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
1: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: You're listening to
4: Morning Safari.
3: Morning Safari.
4: Morning Safari.
5: Only on Radio Suno

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു ചെറിയ കാര്യം ഇങ്ങനെ ചോദിച്ചു. റിപ്പോളിൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലത്തിന്റെ പഴയകാല പേരാണ്. ഏത് സ്ഥലമാണെന്ന് അറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. ഷമീറിന്റെ മെസ്സേജ് ഉണ്ട്, ഷാജു അദ്ദേഹത്തിന്റെ മോർണിംഗ് മെസ്സേജ് ഉണ്ടായിരുന്നു. അഷ്കർ പി ഹംസ മെസ്സേജ് അയക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ ആർ കെ പാമ്പൂർ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ പ്രിയതമയായ ധന്യ സന്തോഷിന് ഒരു പിറന്നാൾ ആശംസകൾ നൽകാമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഓക്കെ. ആശംസകൾ പറയുന്നത് ആർ കെ പാമ്പൂർ, അവിനാഷ്, കൃഷ്ണ, ദിയ, സന്തോഷ് എല്ലാവരും ചേർന്നിട്ടാണ് സ്പെഷ്യൽ വിഷസ് പറയുന്നത്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ധന്യ സന്തോഷിന് നമ്മളുടെയും സ്നേഹത്തോടുകൂടി

0: ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ധന്യ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മെസ്സേജിലേക്കാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് ഉണ്ട്. കൂടെ തന്നെ പ്രിയ പ്രശാന്ത് പറയുന്നത് ഉദയം പേരൂർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പഴയ പേരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരത്തിന്റെ മെസ്സേജ് ഉണ്ട്. ശരത്ത് കറക്റ്റായിട്ട് തന്നെ എനിക്കത് അയച്ചു തന്നിട്ടുണ്ട്. സനൽജിയുടെ മെസ്സേജ് റോബിനും കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്, കറക്റ്റാണ് കേട്ടോ സ്ഥലം ഏതാണെന്നുള്ളത്. ജമേഷ് കുമാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്, കറക്റ്റാണ്. രാഹുലിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഡി കെ മെസ്സേജ് ചെയ്യുന്നു. അൻസലിന്റെ മെസ്സേജ് ഉണ്ട്. റിയാസ് ഉണ്ട്. ഓക്കെ, എല്ലാവരും കറക്റ്റായിട്ട് തന്നെ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നാൽ ഇതായിരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് റിയാസ് കൂർഗിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ റിപ്പോളിൻ എന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെ പരിചിതമുള്ള ഒരു സ്ഥലത്തിൻ്റെ പഴയ പേരാണ് കേട്ടോ. അതായത് ഇടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പഴയകാല പേരാണ് റിപ്പോളിൻ എന്ന് പറയുന്നത്. ചരിത്ര രേഖകളിൽ റിപ്പോളിൻ എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് എറണാകുളം ജില്ലയിലുള്ള ഇടപ്പള്ളി എന്ന് പറയുന്നത്. പോർച്ചുഗീസ് രേഖകളിലാണ് ഇടപ്പള്ളിനെ ഇങ്ങനെ റിപ്പോളിൻ എന്ന് പറയുന്ന ആ ഒരു പേരിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ നോക്കിപ്പോവാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുടെ പഴയ പേരുകൾ, കുറേ കൗതുകമുള്ള ഒത്തിരി സ്ഥലങ്ങളും വിശേഷങ്ങളും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. ആ വിശേഷങ്ങളിലേക്കൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ വരുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ട് കൂടി ഒന്ന് മോർണിംഗ് സവാരിയിൽ കേൾക്കാനായിട്ട് പോവാണ്. ചെന്നൈ ബീച്ചിൽ നിന്ന് കേൾക്കാൻ പോകുന്നത് ആരു മൂവിയിലെ പാട്ടാണ്.
1: ചെന്നൈ ബീച്ച്.

സൂര്യ തൃഷ മൂവിയിലെ പാട്ടായിരുന്നു അത്. സമയം 7 മണി കഴിഞ്ഞ് 44 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു അപ്ഡേറ്റിലേക്ക് കൂടി നമുക്കൊന്ന് പോകാനായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഖത്തറിൽ, അതായത് കഴിഞ്ഞ ദിവസങ്ങൾ, ഇന്നലെ വന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. ഖത്തറിൽ സ്വന്തമായിട്ട് മൊബൈൽ നമ്പർ ഇല്ലാത്ത ബന്ധുക്കൾക്കും വൈഫ് അല്ലെങ്കിൽ മക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് തങ്ങളുടെ സ്വന്തം ഫോണുകളിൽ മെട്രാഷ് ആപ്ലിക്കേഷൻ സജീവമാക്കാനുള്ള ആ ഒരു നടപടിക്രമങ്ങളൊക്കെ അധികൃതർ വിശദീകരിച്ചിട്ടുണ്ട്. പ്രൈമറി ഉപയോക്താവിന് ആപ്ലിക്കേഷനിലൂടെ തന്നെ ബന്ധുക്കൾക്ക് ഇതിനായിട്ടുള്ള ഒരു അനുമതി നൽകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക സേവനമാണിത്. സ്വന്തമായി ഫോൺ നമ്പർ ഇല്ലാത്ത സാഹചര്യത്തിൽ തങ്ങളുടെ പ്രൊഫൈൽ വഴി ബന്ധുക്കൾക്ക് അവരുടെ ഫോണുകളിൽ മെട്രാഷ് ആപ്ലിക്കേഷൻ സജീവമാക്കാനുള്ള അനുമതി നൽകാനായിട്ട് ഉപയോക്താക്കൾക്ക് സാധിക്കും എന്നുള്ള തരത്തിലാണ് ഈ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായി തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് മെട്രാഷ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് മെയിൻ മെനുവിൽ പോയ ശേഷം ഡെലിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം റിലേറ്റീവ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ എത്തേണ്ടത്. പിന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുക്കുക. QID നമ്പർ, QID കാലാവധി തീരുന്ന തീയതി, രജിസ്ട്രേഷനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൃത്യമായിട്ട് നൽകിയ ശേഷം അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടി നമ്മുടെ അധികൃതർ കൃത്യമായിട്ട് നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങൾക്ക് നൽകിക്കൊണ്ട് അടുത്തൊരു കുട്ടി ബ്രേക്കിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഗായിക കെ എസ് ചിത്ര.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
1: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
0: You're listening to
3: Morning Safari.
0: Morning Safari.
3: Morning Safari.
4: Only on Radio Suno 91.7 FM.
5: All hits all day.
6: This is
7: Radio Suno 91.7 FM.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
4: എന്ത്?
3: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
4: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
3: അതെ, നീ എല്ലാ ദിവസവും.
4: ആഹാ, ഞാൻ എന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
1: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
0: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
7: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.

0: ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
5: Suno. Updates.
6: Suno Updates like swagatham. Updateukalumayi Nisa. വിദ്യാഭ്യാസത്തിനും വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ആഗോള സംഘടനയായ എഡ്യൂക്കേഷൻ എബവ് ഓൾ ഫൗണ്ടേഷനും ഖത്തർ കായിക യുവജന മന്ത്രാലയവും സംയുക്തമായി ഇന്റർനാഷണൽ യൂത്ത് ഡേ ആചരിച്ചു. യുവാക്കൾക്കായി പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഫ്രം ലേണിംഗ് ടു ലീഡിംഗ് എന്ന പ്രമേയത്തിലായിരുന്നു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. തൊഴിലാളികൾക്കിടയിൽ ക്യാൻസർ ബോധവൽക്കരണം ശക്തമാക്കാൻ ഖത്തർ ക്യാൻസർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ പരിപാടികൾ തുടരുന്നു. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ 3 മാസത്തെ ക്യാമ്പയിന്റെ ഭാഗമായി രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും മുൻകൂട്ടിയുള്ള രോഗനിർണയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ജോലിസ്ഥലത്തെ സുരക്ഷാ മാനദണ്ഡങ്ങൾ, ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരേണ്ടതിന്റെ പ്രാധാന്യം, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, കൃത്യമായ ആരോഗ്യ പരിശോധനകൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളും വിശദീകരിച്ചു. ടെലികോം മേഖലയിൽ ഖത്തറിന് ആഗോള നേട്ടം. ലോകത്തിലെ ഏറ്റവും മികച്ച ടെലികോം വിപണിയിൽ ഖത്തർ 2nd. മാനേജ്മെന്റ് കൺസൾട്ടിംഗ് സ്ഥാപനമായ കർണിയുടെ 2026 ഗ്ലോബൽ ടെലികോം ഹെൽത്ത് ഇൻഡെക്സിലാണ് ഈ നേട്ടം കൈവരിച്ചത്. നികുതിദായകരുമായി ആശയവിനിമയം കൂടുതൽ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി ജനറൽ ടാക്സ് അതോറിറ്റി ദരീബ പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈൻ മീറ്റിംഗ് ബുക്കിംഗ് സേവനം ആരംഭിച്ചു. പുരുഷ വനിതാ ലോകകപ്പ് ഹോക്കി ഉദ്ഘാടനം നാളെ നടക്കും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഓഗസ്റ്റ് 15 വെയിൽസിനെതിരെയാണ്.
5: സുനോ.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: നമസ്കാരം, ഞാൻ സൂരജ് സന്തോഷ്.
3: യു ആർ ലിസണിംഗ് ടു റേഡിയോ
2: സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുക.
3: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി,
4: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

കിടിലും കിടിലും പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ. നാട്ടിലാണെങ്കിൽ ഓണത്തിന്റെ ആഘോഷ പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉത്രാടം കിറ്റുകളായിട്ടും അല്ലെങ്കിൽ തിരുവോണം സംഭവങ്ങളായിട്ടും ഒക്കെയുള്ള ഒരുപാട് ഒരുപാട് കാഴ്ചകളാണ് അവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പല എനിക്ക് തോന്നുന്നു ഇത്തവണ എത്രമാത്രം വെറൈറ്റികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ റീലുകളൊക്കെ ഏറ്റവും കൂടുതൽ കീഴടക്കാൻ പോകുന്ന കോളേജുകളും അതല്ലെങ്കിൽ സ്കൂളുകളും അങ്ങനെ കുറേ കുറേ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കണ്ട് ഒന്ന് വണ്ടറടിക്കാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ വട്ടത്തേക്കാൾ എത്രമാത്രം വെറൈറ്റി ആയിട്ട് ഇത്തവണ ചെയ്യാൻ പറ്റും, റീൽ എങ്ങനെ വെറൈറ്റി ആക്കാം എന്നുള്ള ചിന്തകളൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക. എനിക്കത് മലയാളികൾ എവിടെയുണ്ടോ അവിടെ നിന്നുള്ള വീഡിയോസ് ഒക്കെ തന്നെ നമ്മൾ കാണുന്നതായിരിക്കും. എന്തായാലും ഓണം നമ്മളുടെ തൊട്ടരികിൽ വന്ന് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒപ്പം നാട്ടിൽ ഓണക്കാഴ്ചകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റികളും സംഭവങ്ങളും ഒക്കെ നമുക്കും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിൽ കർണാടക ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കണ്ട ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. ക്ലാസ് മുറിയിൽ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഒരു ഒരു വിശേഷമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ക്ലാസ്സുകളിൽ പല പാഠ്യ വിഷയങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, പല സബ്ജക്റ്റുകൾ പഠിപ്പിക്കുക മാത്രമല്ല, ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന ആ ഒരു സംഭവം കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കുക എന്നുള്ള രീതിയിൽ അവിടെ പുതിയൊരു കാര്യം വന്നിട്ടുണ്ട്. അതായത് കാശുണ്ടാക്കാനും അത് സൂക്ഷിക്കാനും പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ അവിടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പോകുന്നു. അല്ലെങ്കിൽ 5 മുതൽ 10 വരെയുള്ള കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക സാക്ഷരത എന്ന് പറയുന്ന രീതിയിൽ കൂടുതലായിട്ട് അവരെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് നമ്മളൊരു സമ്പാദ്യശീലം നമ്മൾ കുട്ടികൾ സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്, എങ്ങനെയായിരിക്കണം അവരുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്ലാനിങ്സ് എങ്ങനെയായിരിക്കണം, പലതരത്തിലുള്ള നിക്ഷേപ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ ഈ ഒരു സാമ്പത്തികം എന്ന ആ ഒരു ടോപ്പിക്കുമായി കണക്ട് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഓഹരി വിപണി എങ്ങനെയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഡിജിറ്റൽ ഇടപാടുകൾ എങ്ങനെയാണ്, മൊബൈൽ ബാങ്കിങ് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാഠ്യപദ്ധതിയുടെ അല്ലെങ്കിൽ സിലബസിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ മാസവും ഇതുപോലെ ഈ ഒരു സമ്പാദ്യവുമായി കണക്ട് ചെയ്യുന്ന പാഠ്യപ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമാർ അല്ലെങ്കിൽ സാമ്പത്തിക ഉപദേശകർ, ഇതുപോലെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ്സുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത ഞാനിങ്ങനെ വായിച്ചു കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ പാഠ്യപദ്ധതികളിൽ കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതായിരിക്കും അല്ലേ. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഡിജിറ്റൽ ഇടപാടുകളാണെങ്കിലും മൊബൈൽ ബാങ്കിങ് ആണെങ്കിലും എങ്ങനെ നമുക്ക് കാശുണ്ടാക്കാം, എങ്ങനെ നമുക്ക് കാശ് സൂക്ഷിക്കാം എന്നുള്ളതൊക്കെ സ്കൂൾ ടൈമിൽ തന്നെ പഠിച്ചു തുടങ്ങുന്നത് എന്തുകൊണ്ടും വളരെ വളരെ നല്ലതാണ് എന്നുള്ളതാണ്. ഈ പറഞ്ഞപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? കുട്ടികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്കൂൾ ടൈമിൽ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കുട്ടികളെ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ സമ്പാദ്യശീലമാണെങ്കിലും ഇതുപോലെ മൊബൈൽ ബാങ്കിങ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഓഹരി വിപണി പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂൾ ടൈമിൽ തന്നെ കുട്ടികൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രം വലുതാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിലോ അല്ലെങ്കിൽ വിളിച്ചോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിച്ചും മറുപടികളൊക്കെ നൽകാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 444-9417, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത്. 500-00917 എന്ന നമ്പറിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ വിളിക്കാം. 444-9417 എന്ന നമ്പറിലേക്ക്. അടുത്തൊരു ബ്യൂട്ടിഫുൾ പാട്ട് കൂടി നമ്മൾ കേൾക്കുകയാണ്. ഹരിചരൺ ശ്വേത ചേർന്ന് പാടിയ പാട്ട്, അമരൻ മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ പാട്ട്. ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നു. സമയം 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് അപ്ഡേറ്റുകൾ കൂടി നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കാനായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ് വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രാത്രിയിൽ വാഹനങ്ങളുടെ ലൈറ്റുകൾ തെളിയിക്കാതെ യാത്ര ചെയ്യുന്നത് തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള ഗതാഗത നിയമ ലംഘനമാണ് എന്നുള്ള കാര്യങ്ങൾ അധികൃതർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലിരിക്കട്ടെ എന്നുള്ളത്. കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ആണെങ്കിലും ഒക്കെ പല പോസ്റ്റുകളായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി നിങ്ങൾ ശ്രദ്ധിക്കണം, ജാഗ്രത വേണം എന്നുള്ള കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് ആ ഒരു ഓർമ്മപ്പെടുത്തൽ പല പോസ്റ്റുകളിലൂടെ ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് നൽകാറുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങളാണെങ്കിലും വ്യവസായികളാണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു ജാഗ്രത എപ്പോഴും നമ്മൾ കാണിക്കണം എന്നുള്ള കാര്യം കൂടി അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളീ പറഞ്ഞുള്ള തന്നെ വെബ്സൈറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആ വെബ് ലിങ്ക് ഒന്ന് പരിശോധിച്ച് നമ്മൾ ഉറപ്പ് വരുത്തണം എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഇത് കറക്റ്റല്ലേ എന്നുള്ള ആ ഒരു വെബ് ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ഇത് കൂടി അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ. ഈ പറഞ്ഞപോലെ തന്നെ മന്ത്രാലയത്തിൻ്റെ ഓൺലൈൻ പോർട്ടലുകളൊക്കെ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് വെബ് ലിങ്കുകൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ വിശ്വാസയോഗ്യമല്ലാത്ത ഉറവിടങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ലിങ്കുകളാണെങ്കിലും സോഷ്യൽ മീഡിയ മെസ്സേജുകളാണെങ്കിലും ഈ വ്യാജ ഓൺലൈൻ പരസ്യങ്ങളാണെങ്കിലും ഒക്കെ അതിൽ നിന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശ്രദ്ധയുടെ ഭാഗം തന്നെയാണ് കേട്ടോ. സെർച്ച് എഞ്ചിനുകളിൽ ലഭ്യമാകുന്ന ലിങ്കുകളുടെ ആ ഒരു ആധികാരിത എത്രമാത്രമാണ്, അതൊരു എത്രമാത്രമാണ് എന്നുള്ളത് കൂടി പരിശോധിച്ച് ഉറപ്പ് വരുത്തണം എന്നുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ എപ്പോഴും നമ്മളുടെ ശ്രദ്ധയിൽ വരേണ്ടതാണ് എന്നുള്ള ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അടുത്ത പാട്ടിലേക്ക് കൂടി എത്താനായിട്ട് പോകുന്നത്. ഇങ്ങനെ അടുത്തൊരു കിഡിലൻ ഒരു തമിഴ് സോങ്ങിലേക്ക് നമ്മൾ മോർണിംഗ് സവാരിയിൽ എത്താനായിട്ട് പോവുകയാണ്. സമയം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്.

0: സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Hi everyone, this is Bharat here.
3: You are listening to
2: Radio Suno 91.7. Kete kete kutu kudam.
0: You're listening to
4: Morning Safari.
0: Morning Safari.
4: Morning Safari.
5: Only on Radio Suno 91.7.

0: പോലീസ് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമില് ഇനിയിപ്പോ നമ്മൾ ബാക്ക് ടു സ്കൂളിന്റെ വലിയൊരു ആവേശത്തിലേക്കും ആഘോഷത്തിലേക്കും എത്താനായിട്ട് പോവാണ് കേട്ടോ. നമ്മുടെയും ബാക്ക് ടു സ്കൂൾ ആവേശം ആണ്, ആഘോഷങ്ങൾ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്.
1: Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
2: Gifting partner Daiso Japan, you name it, we have it.
1: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
0: ഓഗസ്റ്റ് 27-ാം തീയതിയാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ആഘോഷങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ നടക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ്. വേഗം തന്നെ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് വരിക. suno.qa.com/ വന്ന ശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ബാക്ക് ടു സ്കൂളിൻ്റെ ആ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു പോർഷൻ കാണാൻ സാധിക്കും. അവിടേക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിയുന്ന സമയത്ത് കുട്ടിയുടെ പേര്, ഫോൺ നമ്പർ, പിന്നെ അതുപോലെ തന്നെ ഏജ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം സ്കൂൾ നെയിം, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ suno.qa എന്ന് പറയുന്ന നമ്മളുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് വേഗം കുട്ടികളുടെ പേരുകളൊക്കെ രജിസ്റ്റർ ചെയ്ത് തയ്യാറായിട്ടിരുന്നോളൂ, റെഡി ആയിട്ടിരുന്നോളൂ നമ്മളുടെ ആഘോഷങ്ങൾക്കായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. നിഖിൽ മാത്യു പാടിയ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആകുന്ന സമയത്ത് ബിടെക് മൂവിയിലെ പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലിങ്ക് ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ ചോദിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് ഈ പാട്ട് കൂടി കേട്ട് ആസ്വദിക്കാം.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ഗ്ലോക്കിൽ സമയം കൃത്യം 9 കഴിഞ്ഞ് 3 ആണ്. മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓഗസ്റ്റ് 13 തീയതിയാണ്, വ്യാഴാഴ്ച ദിവസമാണ്. ഈ ഒരു ടൈമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ സ്വന്തം ഹൈഡൻ സീക്കിൻ്റെ ടൈമാണ്. അപ്പോൾ വേഗം ഞാൻ സൂചനകളിലേക്ക് പോയിട്ട് നമുക്കൊരു സിനിമ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇത് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് ഈ സിനിമയുടെ കഥ, മണി ഷൊർണൂർ അദ്ദേഹമാണ് ഈ സിനിമയ്ക്ക് കഥ ചെയ്തിട്ടുള്ളത്. മണി ഷൊർണൂർ അദ്ദേഹത്തിൻ്റെതാണ് ഈ സിനിമയുടെ കഥ. 96 റിലീസായ ഒരു സിനിമയാണിത്. 96 റിലീസായ ഒരു സിനിമയാണിത്. അലമേലു ഈ സിനിമയിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ്. അലമേലു ഈ സിനിമയിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചെറിയ ചോദ്യം കേട്ടോ. ഈ സിനിമയുടെ കഥ മണി ഷൊർണൂറിൻ്റെതാണ്. 96 റിലീസായ സിനിമയാണിത്. അലമേലു ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് പറയാൻ പറ്റുമോ? കടുപ്പമായി പോയോ അതോ എളുപ്പമായി പോയോ? ഒറ്റ വാചകമേ ഉള്ളൂ കേട്ടോ, ഒറ്റ വാക്കേ ഉള്ളൂ ഈ സിനിമയുടെ പേര്. ഏതാണെന്നുള്ളത് മനസ്സിലായവരുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇതല്ലാട്ടോ മൂവി. അജീവ് ഒരു സിനിമയുടെ പേര് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അതല്ല സിനിമ. അതുപോലെ തന്നെ പക്ഷെ ഒറ്റ വേർഡേ ഉള്ളൂ ഈ സിനിമയുടെ പേര്, ഒറ്റ വാക്കേ ഉള്ളൂ ഈ സിനിമയുടെ പേര്. ഫരീസാദ്, അതല്ല സിനിമ. ഓക്കെ, ഹിറ്റ്ലർ ആണോ എന്നിരിക്കുന്നത്? മലയാളം പേര് തന്നെയാണ് കേട്ടോ, പക്ക മലയാളം പേരാണ്, കറക്റ്റ് മലയാളം വാക്കാണത്. ഓക്കെ, ഏതാണ് ആ ചിത്രം എന്നുള്ളത്? കൺഫ്യൂഷനായോ? കുറച്ച് അടുപ്പായി പോയോ? ഞാൻ ശബ്ദ സൂചനയിലേക്ക് എത്തേണ്ട വരും. പക്ഷെ എല്ലാവർക്കും അറിയുന്ന സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകളുള്ളൊരു സിനിമയാണത്. ഓക്കെ, ഹരിയുടെ മെസ്സേജുണ്ട്. ഹരി കറക്റ്റ്, ഹരിയാണ് ഇന്ന് സ്കോർ ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഹരിക്ക് സിനിമ പിടികിട്ടി. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവരൊന്ന് ആലോചിച്ചിട്ട് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000097 എന്ന നമ്പറിലേക്ക്. മഴയെത്തും മുൻപേ അല്ല കേട്ടോ, വിസ് എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് മഴയെത്തും മുൻപേ ആണെന്ന് ചോദിക്കുന്നുണ്ട്. മഴയെത്തും മുൻപേ അല്ല, മറ്റൊരു ചിത്രമാണ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും ഉത്തരങ്ങൾ. ഒന്നുകൂടെ ഞാൻ സൂചന പറയാം, ഈ സിനിമയുടെ കഥ മണി ഷൊർണൂറിൻ്റെതാണ്. 96 റിലീസായ സിനിമയാണിത്. അലമേലു ഈ സിനിമയിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ്. അപ്പം വേഗം വേഗം ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ. 5000097 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക്, ഡി സി മൂവിയിലെ ഒരു തകർപ്പൻ ട്രാക്കിലേക്ക്.

0: പറഞ്ഞാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: എനിക്കറിയാം എന്താ വരുമെന്ന്.
2: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
3: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 7 FM, Qatar's favorite radio station. You're listening to Morning Safari. Morning Safari. Morning
1: Safari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
0: Brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieceukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel like you're
5: home. കളിക്കളത്തിലേക്ക് മെസ്സി വീണ്ടും തിരികെ എത്തി എന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും കളിക്കളത്തിൽ തിരിച്ചെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു കേട്ടോ. ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ലീഗ് കപ്പ് മത്സരത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലായിരുന്നു അദ്ദേഹം കളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം മൈതാനത്തേക്ക് വന്നപ്പോൾ തന്നെ സ്റ്റേഡിയത്തിലെ കാണികൾ വലിയ കയ്യടികളോടുകൂടി തന്നെയായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അദ്ദേഹം മെസ്സി വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിയ കാഴ്ചകളൊക്കെ നമുക്ക് സ്പോർട്സ് ലോകത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് നമ്മുടെ വാസ്കോ ഡ ഗാമ പാട്ട് പോയ സമയത്ത് ആഹാ വന്നല്ലോ വനമാല പാട്ട് എന്നുള്ള മെസ്സേജ്, കാരണം വീക്കെൻഡ് ആകുമ്പോൾ ഈ പാട്ടങ്ങോട് വന്നില്ലൊരു സുഖമില്ലാന്നേ. സമയം 9 മണി കഴിഞ്ഞ് 21 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ട് പോകുന്ന ടൈമിൽ എല്ലാവരുടെയും റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. താങ്ക് യു ഡി സി സോങ് വെച്ചതിന് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സന്തോഷം മെസ്സേജിൽ വന്നിട്ടുണ്ട്. ലിജു ജോസഫിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ലിജോൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷയമേ. ഓ തീർച്ചയായിട്ടും വിഷയമല്ലോ, ജോൽസ്ന എന്നാണ് പേര്. ഓക്കെ, അപ്പം ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ജോൽസ്നയ്ക്ക് വളരെ സ്പെഷ്യലായിട്ട് ലിജോൻ്റെ വകയൊരു ഹാപ്പി ബർത്ത്.

0: മുർഷിദ് റൈറ്റ് ആൻസർ അയച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പേര് വന്നിട്ടില്ല, പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ. പേരില്ലാതെ റൈറ്റ് ആൻസേഴ്സ് കുറച്ച് പേരുടെ എത്തിയിട്ടുണ്ട്. ഫെബിൻ സീവറിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അലമേലു എന്ന് പറയുന്ന കഥാപാത്രത്തെ ആരാണ് അവതരിപ്പിച്ചത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടി എനിക്കിവിടെ മെസ്സേജിൽ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അടുത്ത ഓക്കെ ഒന്നുകൂടി സൂചനകൾ അല്ലേ, സൂചനകൾ ഇതാ ഒന്നുകൂടി ഞാൻ പറയാം. ഈ സിനിമയുടെ കഥ മണി ഷൊർണൂരിൻ്റെതാണ്. 96 റിലീസായ ഒരു സിനിമയാണിത്. അലമേലു ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. ഏതാണ് ഈ ചിത്രം? ഇത്രയും സൂചനകളാണ് നൽകിയിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു ശബ്ദ സൂചനയിലേക്ക് പോകേണ്ടി വരുമെന്ന്, പക്ഷെ അതിലേക്ക് പോകേണ്ട വന്നില്ല. അതിനു മുമ്പ് തന്നെ എല്ലാവരും ഉത്തരങ്ങൾ കണ്ടുപിടിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇപ്പം കേട്ട് തുടങ്ങിയവർക്കും റൈറ്റ് ആൻസേഴ്സ് അയക്കാവുന്നതാണ്. ഈ സിനിമയുടെ കഥ മണി ഷൊർണൂരിൻ്റെതാണ്. 96 റിലീസായ മൂവിയാണിത്. അലമേലു ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ഏതാണ് ഈ ചിത്രം പ്രധാന കഥാപാത്രം? നമുക്ക് ഓർമ്മയുള്ള ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ കൂടിയാണ്. അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000917 അൻഷിലായിരുന്നു നേരത്തെ മെസ്സേജ് അയച്ചത് അല്ലേ. ഓക്കെ അൻഷിലെ, കറക്റ്റാണ്, അൻഷിൽ അയച്ചു വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ധനേഷിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ്സ, ക്ലാസ്സിലെത്താൻ നേരം വൈകി, ക്വസ്റ്റ്യൻ കേട്ടില്ല, ഇപ്പം കേട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. അൻഫലാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്, കറക്റ്റാണ് അൻഫലേക്ക്. എന്നാലും ലേറ്റായി വന്നാലും ഉത്തരം അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു ആ കുട്ടി. അൻഫാൽ റൈറ്റ് ആൻസർ ആണ് കേട്ടോ. ഓക്കെ, പ്രേം പൂജാതി സിനിമയിലെ ഓക്കെ എന്നെ വഴിതെറ്റിക്കാൻ നോക്കുവാണല്ലേ. ഓക്കെ, സൂചനകൾ കുറച്ചുകൂടി തന്നുകൊണ്ടിരിക്കുകയാണ്. സനിൽജിയുടെ സൂചനകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും സിനിമ പിടികിട്ടിയ ആളുകൾക്ക് മെസ്സേജിൽ ഉത്തരങ്ങളായിട്ട് അയച്ചു തരാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് ഇപ്പം കേട്ട് തുടങ്ങിയവർക്കും അയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടിലൻ പാട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ചെന്നൈ ബീറ്റ്സിൽ
1: of the hour in the art of podumakkolanda

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

ജവാൻ മൂവിയിലെ പാട്ടാണ് കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമില് നമ്മൾ ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നേരെ ഒന്ന് നെതർലൻഡ്സ് ടീമിന്റെ വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് അറിഞ്ഞു പോകാം. ആ ടീമിന്റെ ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ പരിശീലകനായിട്ട് കോച്ചായിട്ട് സ്പെയിനിന്റെ മുൻ ഇതിഹാസ താരം ആരായിരിക്കും? നമുക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഒരു താരമാണ്. തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ വെച്ചാണെങ്കിലും നമുക്ക് അങ്ങനെ കുറേ ഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെ കുറേ വേൾഡ് ഫേമസ് ആയിട്ടുള്ള താരങ്ങളെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. സാവി ഫെർണാണ്ടസ്, അപ്പോൾ അദ്ദേഹം വീണ്ടും ഈ പറഞ്ഞ പോലെ നെതർലൻഡ്സിൻ്റെ പരിശീലകനായിട്ട് കോച്ചായിട്ട് ചുമതലയേറ്റു എന്നുള്ളൊരു അപ്ഡേറ്റുകളൊക്കെ നമുക്ക് ഫുട്ബോൾ ലോകത്തു നിന്നും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 50 വർഷത്തിനിടെ ഡച്ച് ടീമിൻ്റെ പരിശീലക സ്ഥാനത്തെത്തുന്ന ആദ്യ വിദേശി കൂടിയായിരിക്കും സാവി ഫെർണാണ്ടസ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1977-78 കാലഘട്ടത്തിൽ ആ ടീമിനെ പരിശീലിപ്പിച്ച ഏണസ്റ്റ് ഹാപ്പൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ശേഷം ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വിദേശ പരിശീലകൻ കൂടിയാണ് സാവി ഫെർണാണ്ടസ്. അപ്പോൾ എന്നാലും സാവി ഇനിയിപ്പം നെതർലൻഡ്സ് ടീമിനെ സ്പാനിഷ് ഇതിഹാസം പരിശീലിപ്പിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 50 വർഷത്തിനിടയിലുള്ള അവരുടെ ആദ്യത്തെ ഒരു വിദേശ കോച്ചാണ് സാവി ഫെർണാണ്ടസ്. അപ്പോൾ എന്നാലും ടീം ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള വിഷസ് കൂടി നമ്മൾ പറയുന്നു അല്ലേ. ഇവിടെ എന്തായാലും ഒരു വിഷ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് അയച്ചത് ഓക്കെ അജീഷിന്റെ മെസ്സേജാണ്. അജീഷ് കൊട്ടാരക്കരയാണ് അയച്ചിട്ടുള്ളത്. എൻ്റെ ബ്രദർ അനീഷിന്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ലിസ്ണർ അജീഷിന്റെ ബ്രദർ അനീഷിന്റെ ആണ് ബർത്ത്ഡേ. അപ്പൊ അനീഷിന് വളരെ സ്നേഹത്തോടു കൂടി ഒരു ഹാപ്പി ബർത്ത്ഡേ.

അങ്ങനെ വിഷസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇനിയിപ്പോ റൈറ്റ് ആൻസർ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് എല്ലാവർക്കും സിനിമ ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോ സൂചനകൾ ഞാൻ ഇപ്പോ കേട്ടുപോകുന്നവർക്ക് വേണ്ടി ഒന്നുകൂടി പെട്ടെന്ന് പറയാം. അതിനുശേഷം ഈ പാട്ടുകൾക്ക് ശേഷം നമ്മൾ വേഗം തന്നെ റൈറ്റ് ആൻസറിലേക്ക് വരുന്നതായിരിക്കും. ഈ സിനിമയുടെ കഥ മണീഷ് ഷൊർണൂരിൻ്റെതാണ്. 96 റിലീസായ ഒരു സിനിമയാണിത്. അല്ലമേലു ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സഞ്ചിൽ പറഞ്ഞോളൂ 5000917 ലേക്ക്.

0: Vodafone Shoof app.
1: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
2: Gifting partner, Daiso Japan. You name it, we have it.
1: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram. You're listening to... Radio Suno 91.7 FM.

നോർത്ത് 24 കാദം എന്ന സിനിമയിലെ പാട്ടായിരുന്നു നമ്മൾ ഇതാ ഇപ്പൊ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞത്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ഞാൻ നിസ്സ നിങ്ങളുടെ കൂടെയുണ്ട്. ഷാനിബിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷാനിബ് സിദ്ദിഖ് റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ജാസിർ ഹുസൈൻറെ മെസ്സേജ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഷബി പി എസ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ണിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അനീഫിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നസീം അയച്ചിട്ടുണ്ടായിരുന്നു എ എസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും. പിന്നെ ഷെഫീന്റെ മെസ്സേജ് ഉണ്ട്. ഫരീസാദ് റൈറ്റ് ആയിട്ട് അയക്കുന്നു. അജിയുടെ റൈറ്റ് ആൻസർ സലീം ബക്കർ, ജസ്റ്റേച്ചി, ഫാസിൽ അഷ്റഫ്, കൃപ അനു, അങ്ങനെ എല്ലാവരുടെയും മെസ്സേജുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ റൈറ്റ് ആൻസർ തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ മൂവി എന്നുള്ളത്. കഥ മണി ഷൊർണൂരിൻ്റെതായിരുന്നു. 96 റിലീസായ മൂവി ആയിരുന്നു. അലമേലു ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. ഏതാണ് ചിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും പിടികിട്ടി. ദേവരാഗം എന്ന് പറയുന്ന സിനിമ തന്നെയായിരുന്നു നമ്മൾ ഇന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ സിനിമ ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി. സിമ്പിളായിട്ട് തന്നെ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി ഗംഭീരമായിട്ട് അല്ലെങ്കിൽ വളരെ വളരെ ഗംഭീരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ എം ജി അണ്ണൻ ഖത്തറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എം ജി ശ്രീകുമാർ ഖത്തറിലേക്ക് എത്താനായിട്ട് പോകുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇവൻ്റ് ആണിത്. സ്കൈ മീഡിയ ഇരിക്കുന്ന പൊന്നോണം എം ജി ലൈവ് September 4 QNCC വെച്ചിട്ടായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. 7 ഒഫീഷ്യൽ റേഡിയോ പാർട്ട് റേഡിയോസിനാണ് എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾ വേഗം ടിക്കറ്റുകൾ, നമുക്കറിയാം ടിക്കറ്റുകളൊക്കെ പെട്ടപ്പെട്ടാന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടിക്കറ്റുകളൊക്കെ സ്വന്തമാക്കി ആ ഒരു ദിവസം നമുക്ക് ഏറ്റവും ഗംഭീരമായിട്ട് അടിച്ചു പൊളിക്കാം എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സമയം 9 കഴിഞ്ഞ് 52 ആണ്. സുബായറിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ്. സിനിമ കണ്ടുപിടിച്ചവർക്ക് ഓക്കെ, തീർച്ചയായിട്ടും അത് വരുന്ന വഴിയിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും സണിൽ ജി. എം ജി തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഓൾറെഡി ഒരു പോസ്റ്റ് ഉണ്ട്, അതുകൂടി നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ടിക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള വഴികൾ അവിടെയും ഉണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെയും സംഭവങ്ങൾ എത്തിയിട്ടുണ്ട്. കോൺടെസ്റ്റ് അലേർട്ടും കാര്യങ്ങളോടുകൂടി തന്നെ അവിടെ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാൻ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. ഗംഭീരമായി മാറട്ടെ എന്നുകൂടി വിഷ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഗുഡ് ബൈ പറയാണ്. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് ആരായിരിക്കും എത്താനായിട്ട് പോകുന്നത്? അപ്പുണ്ണിയായിരിക്കും ഇന്ന് ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് ഇനിയുള്ള കുറച്ച് ദിവസം നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പതുക്കെ ഇവിടെ നിങ്ങളുടെ ടാറ്റ ബൈ ബൈ പറയുന്നു.

0: ரேடியோ சுனோ 91.7 FM.
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: This is home delivery only on Radio Suno 91.7 FM.
3: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 10 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. കേട്ടുകൊണ്ടിരിക്കുന്നു ഹോം ഡെലിവറി. ഗുഡ് മോർണിംഗ്, നമസ്കാരം, കാലൈ വണക്കം, സുപ്രഭാത്. ഹോം ഡെലിവറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവില്ലാത്തൊരു ശബ്ദം ഈ സമയത്ത് എന്താ എന്നെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച ദിവസം ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, പലരും ലീവൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഷോയിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ നടക്കും. അപ്പോൾ സന്ദീപ് നാട്ടിലേക്ക് പോയേക്കുവാണ്, ലീവിന് പോയേക്കുവാണ്. അപ്പോൾ ഇനി സന്ദീപിൻ്റെ സമയത്ത് അഷ്ടമി വരും, അഷ്ടമിയുടെ സമയത്ത് ഞാൻ വരും. ഇനി ഏതൊക്കെ സമയത്ത് വേണമെങ്കിലും നിസ വരാം. ഈ പ്രതീക്ഷകളോട് കൂടിയിട്ടുള്ളൊരു യാത്രയാണല്ലോ എല്ലാം, അല്ലേ? നമ്മൾ ജീവിതം തന്നെ എല്ലാം പ്രതീക്ഷകൾ, എല്ലാം ഹോപ്പാണ്. എല്ലാം സംഭവിക്കും, നല്ലതിന് വേണ്ടി സംഭവിക്കും, നല്ലതുപോലെ നടക്കും എന്നുള്ള പ്രതീക്ഷകളുമായിട്ടാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ എനിക്കറിയിക്കാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് 44°C വരെ ചൂട് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇന്ന് ഏറ്റവും കുറഞ്ഞ താപനില 32°C, ഏറ്റവും കൂടിയ താപനില 44°C വരെ കാണുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തേത് 42°C ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പം നിങ്ങൾ എവിടെ ആയിക്കോട്ടെ, ഖത്തറിൻ്റെ ഏത് ഭാഗത്ത് നിൽക്കുകയാണെങ്കിലും അവിടുത്തെ വെതർ ഒന്ന് നോക്കിക്കേ. എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് ഒന്ന് എനിക്ക് അയച്ചേ. ഈ ഖത്തറിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും എത്രത്തോളം ചൂടുണ്ട് എന്നറിയാലോ. അങ്ങനെ ചൂടൻ വിശേഷങ്ങളുമായിട്ട് ഹോം ഡെലിവറി പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവാണ്. കൂടെ ഉണ്ടാവണം, കട്ടയ്ക്ക് ഉണ്ടാവണം. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഒറ്റയ്ക്കാകുമ്പോൾ മൈൻഡാക്കാതെ പോകരുത് കേട്ടോ. മധുര നാരങ്ങ മൂവിയിലെ പാട്ടിലേക്ക് പോവുകയാണ്.

നമ്മുടെ യുവിയുടെ മെസ്സേജ് അനുസരിച്ചിട്ട് ഹിലാലിലേക്ക് വിട്ടുപിടിക്കുന്നതാണ് ബുദ്ധി എന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഹിലാലിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ 37°C ഉള്ളൂ, ബാക്കിയുള്ള എല്ലായിടത്തും 40-ഉം 40-ഉം മുകളിലേക്കുമാണ് എന്നുള്ളതാണ് മെസ്സേജുകൾ എത്തിയിട്ടുള്ളത്. നസീം പറയുന്നത്, നസീം നിൽക്കുന്ന സ്ഥലം എവിടെ

ആണ്. അയ്യോ, നസീമിന്റെ സ്ഥലം പറഞ്ഞിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൽ 40 കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയം പതിവില്ലാത്ത സമയമാണ്, പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ടും പതിവ് പോലെ നമുക്ക് യാത്ര ചെയ്യാം. അപ്പം അതിനു മുമ്പായിട്ട് എക്സ് പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു റിക്വസ്റ്റ്, ഒരു അഭ്യർത്ഥന, ഒരാൾ കുറിച്ചൊരു അഭ്യർത്ഥനയിലേക്ക് പോവാണ്. ആ അഭ്യർത്ഥന എങ്ങനെയാണ്? ഉത്തരാഖണ്ഡ് സ്വദേശിയായ എനിക്ക് നാട്ടിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹമുണ്ട്. ഡൽഹിയിൽ നിന്ന് ഉത്തരാഖണ്ഡിലേക്ക് താമസം മാറാനായി ഭൂമി വാങ്ങാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനുയോജ്യമായത് കണ്ടെത്താനായിട്ടില്ല. ഞാൻ ഉത്തരാഖണ്ഡിനെ സ്നേഹിക്കുന്നു. ഭൂമി വാങ്ങുന്ന കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പം ഈ അഭ്യർത്ഥന മുഖ്യമന്ത്രിയോടാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ വന്ന, അല്ലെങ്കിൽ ആ ഒരു അഭ്യർത്ഥനയ്ക്ക് വന്ന മറുപടി ഇങ്ങനെയായിരുന്നു. ഒരു അനുകൂല പ്രതികരണമാണ് മുഖ്യമന്ത്രി നൽകിയത്. ഉത്തരാഖണ്ഡിൻ്റെ അഭിമാനം, ഇത് മാത്രം. എല്ലാ സഹായങ്ങളും ചെയ്യും. ഇതിനായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉടൻ അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തും. ഇനി ആരുടേതായിരുന്നു ഈ അഭ്യർത്ഥന എന്നുള്ളതല്ലേ. നമ്മുടെ ക്രിക്കറ്റിൻ്റെ മിന്നും താരമായ ഋഷഭ് പന്ത് അദ്ദേഹം മുഖ്യമന്ത്രിയോട് അപേക്ഷിച്ചതാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങിയെത്തണം. നാടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനായിട്ട് ഈ ഉത്തരാഖണ്ഡിലേക്ക്, ആ ഒരു പ്രദേശത്തിലേക്ക് ചേക്കേറിയതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ തറവാട് വീടിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ ആ തറവാട്ടിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചെത്തണം, തറവാട് അല്ലെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ തറവാട് എന്ന് പറയുന്നതിന് ഒരുപാട് ബന്ധങ്ങളെ കോർത്തിണക്കാൻ സാധിക്കുമല്ലേ. ഇപ്പം മക്കളായിട്ട് വേറെ വീടൊക്കെ വെച്ച് പോകും, വേറെ ഇടങ്ങളിലേക്ക് പോകും, ജോലി സംബന്ധമായിട്ട് അന്യ രാജ്യങ്ങളിലേക്ക് പോകാം. പക്ഷേ ഒരിടം തറവാട്ടിൽ ഒത്തുകൂടുക എന്ന് പറയുന്നത് അതൊരു ഗംഭീര മെമ്മറിയാണ്. തറവാട്ടിൽ ഏത് പ്രദേശത്തായിക്കോട്ടെ, നമ്മൾ എവിടെയാണെങ്കിൽ കൂടിയിട്ട്, ഇപ്പം ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും നിങ്ങളുടെ തറവാടും തറവാടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും അവിടുത്തെ അയൽപ്പക്കങ്ങളും അവരുമായിട്ടുള്ള സൗഹൃദങ്ങളും ഒക്കെ. അപ്പോൾ ഈ തറവാട് ഒരു നല്ല ഓർമ്മയാണ്. എനിക്കൊരു ചിന്ന ചോദ്യം ചോദിക്കാൻ, നിങ്ങളുടെ തറവാട് വീടിൻ്റെ പേരെന്താണ്? സിമ്പിളല്ലേ ചോദ്യം, നിങ്ങളുടെ തറവാട് വീടിൻ്റെ പേരെന്താണ്? ഇപ്പം എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരുപാട് നൊസ്റ്റാൾജി വന്നിട്ടുണ്ടാവും. അതൊക്കെ മെസ്സേജുകളായിട്ട് അയച്ചോളൂ. 500-00917 500-00917 എന്ന നമ്പറിലേക്ക്.

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

നമ്മുടെ തറവാടിന്റെ പേര് നാലാളറിയട്ടേന്നേ, അത് മൈക്കിൽ കൂടെ ഒന്ന് ഉറക്കനെ വിളിച്ചു പറയാം. ഹോം ഡെലിവറി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഋഷഭ് പന്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ തറവാട്ടിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു അഭ്യർത്ഥന നടത്തുന്നു. മുഖ്യമന്ത്രിയും അതിന് തീർച്ചയായും അതിനുള്ള നടപടികൾ എടുക്കാം, ഗവൺമെന്റ് സേവനങ്ങൾ നൽകാം എന്നുള്ള മറുപടി നൽകുന്നു. ആ സമയത്താണ് നമ്മൾ ചോദിച്ചത്, നമ്മുടെ തറവാട് നമ്മൾ എത്രയൊക്കെ പിരിഞ്ഞു പോയാലും എത്രയൊക്കെ അകലെ ആയാലും നമ്മുടെ തറവാട്ടിലേക്ക് കയറി ചെല്ലുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു അഭിമാനവും ഒരു പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. അപ്പം ഞാൻ ചോദിച്ചിരുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തറവാടുകളുടെ പേരൊന്ന് പറയൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രജീഷ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടു പേര് കണ്ടോത്ത് എന്നുള്ളതാണ്. ഏ കണ്ടോത്ത്, ഈ വീട്ടുപേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ആ യെസ്, നമ്മുടെ മർസ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മർസ ഗ്രൂപ്പിൻ്റെ MD ജാഫർ കണ്ടോത്ത്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടുപേരിലാണ് അറിയപ്പെടുന്നത്, ജാഫർ കണ്ടോത്ത്. ഓക്കെ, അതുപോലെ തന്നെ അല്ലമീൻ്റെ മെസ്സേജിൻ്റെ അല്ലമീൻ പറയുന്നത് വീട്ടുപേര് അയ്യോ ചന്ദനത്ത് ഹൗസ്, കൊള്ളാട്ടോ ചന്ദനത്ത് ഹൗസ്. ഓക്കെ, അല്ലമീൻ്റെ മെസ്സേജാണിത്. അതുപോലെ തന്നെ അഭിലാഷ് പറയുന്നത് കിനായത്ത്, ചന്ദനത്ത് കിനായത്ത് കണ്ടോത്ത് എല്ലാം ത് അവസാനിക്കുന്നതാണല്ലോ. അബ്ദുൽ ജബ്ബാർ പറയുന്നത് മുക്കലോകത്ത് ഹൗസ്, മുക്കലോകത്ത്. അബ്ദുൽ ജബ്ബാറാണ് ആ മെസ്സേജ് അയച്ചെന്നുള്ളത്. സുഖാണോ എന്ന് ചോദിക്കുന്നു, സുഖമായിരിക്കുന്നു. അതുപോലെ തന്നെ റിജീഷ്, നേരത്തെ നമ്മൾ ചോദിച്ച സനയിൽ നിന്നുള്ള കാലാവസ്ഥയാണ് അയച്ചിട്ടുള്ളത്. ഓക്കെ, ചില്ലു ചുള്ളിപ്പറമ്പിൽ, ഇതാരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്, പേര് വെച്ചിട്ടില്ല കേട്ടോ, ചുള്ളിപ്പറമ്പിൽ. ഓക്കെ, കളത്തിൽ നസീമിൻ്റെ മെസ്സേജാണ്. ഷംസീർ അബ്ദുള്ള പറയുന്നത് കീപ്രത്ത്, അയ്യോ കീപ്രത്ത് ഹൗസ്. സജീഷ് ദോഹ പറയുന്നത് പാരഡയിൽ, പാരഡയിൽ ഹൗസ്. ഓക്കെ, ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അതുപോലെ തന്നെ മെസ്സേജ് നമ്മുടെ മൊങ്കാത്ത്, സിറാജ് പറയുന്നത് മൊങ്കാത്ത്, മൊങ്കാത്ത് എന്നാണ്. അണപ്പറമ്പിൽ റംസാൻ പറയുന്നു. ഫിലിപ്പ് ജോസഫ് പറയുന്നു എടംപുറത്ത് ഹൗസ്. ഓക്കെ, എടംപുറത്ത് ഹൗസ്, അണപ്പറമ്പിൽ എടംപുറത്ത് ഹൗസ്, കളത്തിങ്കൽ. ഓക്കെ, കളത്തിങ്കൽ എന്ന് പറയുന്നത് ഇമ്മാലുവാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. മോണങ്ങാട്ട്, സിറാജ് പറഞ്ഞു, ഓ സോറി കേട്ടോ, മോണങ്ങാട്ട് എന്നാണ്. പൂവേലി, ബിജു തങ്കച്ചൻ, പൂവേലി. ഈ വീട്ടുപേര് ഞങ്ങളുടെ നാട്ടിലും ഉണ്ട് കേട്ടോ, പൂവേലി എന്ന് പറയുന്ന വീട്ടുപേര് ഞങ്ങളുടെ നാട്ടിലുണ്ട്. ബിജു ചേട്ടൻ നാട്ടിലെവിടെയാണ്? ഞങ്ങളുടെ പൂവേലി. അതുപോലെ തന്നെ അമ്പലത്ത് ഹൗസ്, മൻസുവാണ് ആ പറഞ്ഞിട്ടുള്ളത്, അമ്പലത്ത് ഹൗസ്. നെടുംപറമ്പിൽ, അനുകുമാർ നായർ പറയുന്നത് നെടുംപറമ്പിൽ. കണ്ട, വ്യത്യസ്തമായിട്ടുള്ള വീട്ടുപേരുകൾ നമ്മൾ കേട്ടുപോയി, തറവാട്ട് പേരുകൾ. നമ്മൾ വീട് മാറി വെക്കുമ്പോൾ ചിലപ്പോൾ വീടിന് എന്തെങ്കിലും പുതിയ പേരുകളൊക്കെ നമ്മൾ ഇട്ടേക്കാം അല്ലേ, വീട്ടുപേരായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും പേരുകൾ ഇട്ടേക്കാം. പക്ഷേ ആ തറവാട്ട് പേര് പറയുക, തറവാട്ടിലേക്ക് ചെല്ലുക എന്നൊക്കെ പറയുന്നത് എന്താ പറയുന്നത്, വളരെ പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. ആ സമയത്താണ് നമ്മൾ ചോദിച്ചത്, വീട്ടു പേരുകൾ ചോദിച്ചത്. ഓക്കെ, ബിജു ചേട്ടൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫാദർ തിരുവല്ലയാണ്, ഇപ്പം അദ്ദേഹം താമസിക്കുന്ന മുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. രായമ്മരക്കാർ വീട് അഷഫ് അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ്. നെടുംപള്ളിൽ, അനുകുമാർ നായർ, നെടുംപള്ളിൽ, നമ്മുടെ സ്റ്റീഫൻ നെടുംപള്ളി ആണോ, ആ പേരൊക്കെ ഓർമ്മ വരുന്നു അല്ലേ. ഓക്കെ, സിനിമയിലും ചില വീട്ടുപേരുകളൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള വീട്ടുപേരുകളും വലിയ എന്താ പറയുന്നത് ആ തറവാടിൻ്റെ പേര് നിലനിർത്തണമെന്ന് പറയുന്ന അത്തരത്തിലുള്ള സിനിമകളും നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പോൾ എന്തായാലും വീട്ടുപേരുകൾ അയച്ചോളൂ കേട്ടോ, ഇനിയും അയച്ചോളൂ, ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. സമയം 10 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആകുന്ന സമയത്ത് ജോക്കർ മൂവിയിലെ പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ.

0: 91.7 FM,
1: Qatar's favorite radio station.
2: അനിയനുണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
3: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്നോ മോനെ?
4: നമസ്കാരം, ഞാൻ നന്ദു.
0: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: Chennai beats.
6: Tamil, head of the R.
7: In the art of Podumakulanda.

ഹോം ഡെലിവറി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഓഗസ്റ്റ് 13-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ്, വീണ്ടും ഒരു വീക്കെൻഡ് എത്തിയിരിക്കുന്നു. ഓഹോ, എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങൾ കടന്നു പോകുന്നത്. ഇതിപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി ഒരു അടിപൊളി വിശേഷം നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. അതായത് എം ജി ശ്രീകുമാർ, അദ്ദേഹത്തിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എം ജിയുടെ പാട്ടുകളോട് ഒരു പ്രത്യേക സ്നേഹവും ഇഷ്ടവുമുണ്ട്. അതിപ്പോൾ നമ്മൾ പറയുമ്പോൾ മെലഡി പാട്ടുകളാണെങ്കിലും ശരി, അല്ലെങ്കിൽ അടിച്ചുപൊളി പാട്ടാണെങ്കിലും ശരി, എം ജി പാടിയ അത് വെടിപ്പായിട്ട് പാടും എന്ന് പറയുന്ന. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അദ്ദേഹം സോഷ്യൽ മീഡിയ ത്രൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകൾ ത്രൂ ഭയങ്കര ട്രെൻഡിങ്ങിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും. ഇതിലൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏത് തലമുറയിലെയും ആളുകൾക്ക് ആസ്വദിക്കാനുള്ള പാട്ടുകൾ അദ്ദേഹം പാടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നും ഇപ്പോൾ കോളേജുകളിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ എന്താ പറയുന്ന ആഘോഷ പരിപാടികളിലൊക്കെ ആണെങ്കിലും ശരി, എം ജിയുടെ പാട്ടുകൾക്ക് വലിയൊരു പ്രാധാന്യമാണുള്ളത്. അങ്ങനെ നമ്മുടെ എം ജി അണ്ണൻ ഖത്തറിലേക്ക് വരികയാണ്. സ്കൈ മീഡിയ ആണ് ഒരു ഗംഭീര ഇവൻറ്റുമായിട്ട് വരാനായിട്ട് പോകുന്നത്, എം ജി ലൈവ് ഇൻ ഖത്തർ. സ്കൈ മീഡിയയുടെ പൊന്നോണം പ്രോഗ്രാമിൻ്റെ, സ്കൈ മീഡിയ എല്ലാ കൊല്ലവും ഒരുക്കുന്ന പൊന്നോണം പ്രോഗ്രാമിൻ്റെ പല പരിപാടികളുടെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് എം ജി ലൈവ് ഇൻ ഖത്തർ. അപ്പോൾ 4-ാം തീയതി QNCC വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു 3-3.5 മണിക്കൂർ എം ജിയുടെ പാട്ടുകളും അടിച്ച് പൊളിച്ച് തുള്ളാനായിട്ട് റെഡി ആയിക്കോളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ടിക്കറ്റുകളൊക്കെ പ്ലാറ്റിനം ലിസ്റ്റിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്താൽ ടിക്കറ്റുകളായിട്ട് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഓൺഎയറിലുമൊക്കെ ഒരുപാട് കോൺടെസ്റ്റുകളുണ്ട്. അപ്പം നമ്മുടെ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണെങ്കിൽ, ഇന്നലെ പാട്ടുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് നമ്മളവിടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എം ജിയുടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഏതാണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് കമൻറ്റുകളായിട്ട് നിങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കമൻറ്റുകളായിട്ട് വരികയാണെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾക്കും ഫാമിലി ആയിട്ട് ഈ പ്രോഗ്രാം കാണാനായിട്ടുള്ള ടിക്കറ്റുകൾ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടിക്കറ്റുകൾക്കായിട്ട് പ്ലാറ്റിനം ലിസ്റ്റ് ഗിഫ്റ്റായിട്ട് ലഭിക്കണമെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്.

0: This is home delivery only on Radio Suno 91.7 FM.
1: സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. ഹോം ഡെലിവറി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഹോം ഡെലിവറി വിശേഷങ്ങൾ, ഇങ്ങനെ വീട്ടുപേരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ പറയുന്ന കുറേ ഡയലോഗുകളുണ്ട്. ചില സമയത്ത് നമുക്കതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പല ഡയലോഗുകളും ഉണ്ട്. അപ്പോൾ അത്തരം ഡയലോഗുകളിൽ ചില സംഭവങ്ങൾ ഞാനൊന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഏത് സിനിമയിലാണ് എന്നുള്ളത് തിരിച്ചറിയണം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ആദ്യം തന്നെ ഇതൊന്ന് കേട്ട് നോക്കിക്കേ.
2: ഇതൊക്കെ എന്ത്?
1: നമ്മളെപ്പോഴും പറയാറില്ലേ ഇതൊക്കെ എന്ത്? ഇത് ഏത് സിനിമയുടെ ഡയലോഗാ? വളരെ എളുപ്പാ, പെട്ടെന്ന് കിട്ടും. 5000 007 നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്.
2: ഇതൊക്കെ എന്ത്?
1: ഓക്കെ, ഞാൻ വിചാരിച്ചിരുന്നൊരു വീക്കെൻഡ് ഒക്കെ അല്ലേ. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ചില ഓഫീസുകളൊക്കെ 2 മണിയൊക്കെ ആകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും, 1 മണിക്ക് ക്ലോസ് ചെയ്യും, 12:30 ക്ലോസ് ചെയ്യും. അപ്പം ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു വീക്കെൻഡിൻ്റെ മൂഡിലേക്ക് നമ്മൾ എത്തും. പോയിട്ട് ഫ്രണ്ട്സായിട്ട് പോയിട്ട് ഒരു ലഞ്ചും കഴിച്ചിട്ട് പിരിയുന്നു, പിന്നെ ഒരു വീക്കെൻഡ് വൈബാണ്. അപ്പോൾ വീക്കെൻഡിൽ ഒന്ന് ചിന്തിച്ചോ, ആലോചിച്ച് നോക്ക് ഇപ്പം നമ്മൾ കേട്ട ഡയലോഗ്. ഇനിയുണ്ട് കേട്ടോ, കുറേ ഡയലോഗുകൾ വരുന്നുണ്ട്, ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ ഒരു മണിക്കൂർ മൊത്തമായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഡയലോഗുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം കേട്ട ഈ ഡയലോഗ് ഏത് സിനിമയിലേതാണ് എന്നുള്ളത് അറിയിക്കുക. വേഗം മെസ്സേജുകൾ അയച്ചോളൂ. 5000 009 17.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. ഇത് ഹോം ഡെലിവറി കൂടെയുണ്ട് അപ്പുണ്ണി.
2: This is
3: Radio Suno 91.7 FM.
2: Qatar's happiness frequency. Now available on Apple Podcast
3: and
2: Google Podcast. Action.
4: മോനെ ദിനേശ അതിമോഹമാണ്. അതിമോഹം.
2: Horror. തനിക്ക് പോകാൻ അനുവാദം ഇല്ല. All drama.

കണ്ണൻ സ്ലാങ് പറഞ്ഞ ആ ഒരു ഡയലോഗ്, മിയയവി സിനിമയിലെ ആ ഒരു ഡയലോഗായിരുന്നു നമ്മൾ നേരത്തെ ചോദിച്ചത്. ഹോം ഡെലിവറിയാണ് കേട്ടുവരുന്നത്, അപ്പുണ്ണിയാണ് കൂടെ ഉള്ളത്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒരു വീക്കെൻഡ് വൈബിലേക്ക് ഒരു വീക്കെൻഡ് മൂഡിലേക്കൊക്കെ നമ്മൾ എത്തിയല്ലോ. അപ്പോൾ വീക്കെൻഡിൽ ഒരു ചെറിയ സിമ്പിൾ ഗെയിമായിട്ട്, അതായത് ഇതായിരുന്നു നമ്മൾ കേൾപ്പിച്ചത്,

0: ഇതൊക്കെ എന്ത്?
1: ഓക്കെ, ഇത് ഏത് സിനിമയിലെ ഡയലോഗായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത്. കാരണം ഇത്തരം ഡയലോഗുകളൊക്കെ നമ്മളും മറ്റുള്ളവരായിട്ട് സംസാരിക്കുന്ന സമയത്തോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിന്റെ സംസാരത്തിനിടയിൽ വരുന്ന ഡയലോഗുകളാണ്. ഇനി അടുത്തത് കേൾപ്പിക്കട്ടെ.
0: നീ എന്ത് തേങ്ങയാണ് പറയുന്നത്?
1: ഓക്കെ, എന്തെങ്കിലും ആളുകൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ഡയലോഗാണിത്.
0: നീ എന്ത് തേങ്ങയാണ് പറയുന്നത്?
1: ഇത് ഏത് സിനിമയിലെ ഡയലോഗാണ്? ഉത്തരങ്ങൾ പോരട്ടെ. 5000917 എന്ന നമ്പറിൽ വെയിറ്റ് ചെയ്യാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ജാസിർ ഹുസൈൻ ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു, കൃഷ്ണ അയച്ചിട്ടുണ്ടായിരുന്നു, അഭിരാം അയച്ചിട്ടുണ്ടായിരുന്നു, അല്ലമീൻ അയച്ചിട്ടുണ്ടായിരുന്നു, റോബിൻ, നിഹാസ്, അതുപോലെ തന്നെ വി ഐ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും. അയ്യോ, പേര് വെച്ചിട്ടില്ല. ഓക്കെ, ബിർള ട്രാൻസ്പോർട്ടേഷൻ, ബിജു ആണ് അദ്ദേഹത്തിൻ്റെ പേര്, ബിജു എന്നാണ്. സമീല് അയച്ചിട്ടുണ്ടായിരുന്നു, സമീലായിരുന്നു, കണ്ടൻസ് റാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെസ്സേജും കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഷഹീൻ മജീദ് ഇപ്പം നമ്മൾ കേട്ടതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ജാസിർ ഹുസൈനും അയച്ചിട്ടുണ്ട്, നബീൽ അയച്ചിട്ടുണ്ട്, അല്ലമീൻ അയച്ചിട്ടുണ്ട്. അല്ലമീൻ ആ താരം കൂടി അറിയിച്ചിട്ടുണ്ട്. ഷഹീൻ മജീദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ ഹാപ്പി ബി ഹാപ്പി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ശരിയായ ഉത്തരം, ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എത്തിയിട്ടുണ്ട്. അപ്പൊ വീക്കെൻഡ് സ്പെഷ്യൽ ഒരിക്കൽ കൂടി.
0: ഓക്കെ,
1: ചിലപ്പോ പലർക്കും എന്നോടും ഇത് തന്നെ ചോദിക്കണം എന്നുണ്ടെങ്കിലോ അതിനു കൂടിയുള്ള ഒരു വഴി ആകട്ടെ എന്ന് കരുതിയിട്ടാണ് വേഗം ഉത്തരങ്ങൾ അയച്ചോളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. ഞാൻ ഗന്ധർവൻ മൂവിയിലെ പാട്ടിലേക്ക്, ദാസേട്ടന്റെ മനോഹരമായ ശബ്ദം, ഈ ഒരു മിഡ് മോർണിംഗ് ഫീലിന് ബെസ്റ്റ് പാട്ട്. റേഡിയോ സുനോ 91.7 FM ഹോം ഡെലിവറി.

ഇന്നത്തെ ചിന്താവിഷയം മൂവിയിലെ പാട്ട്. അപ്പോൾ ഈ മണിക്കൂറിന്റെ ചിന്താവിഷയവും വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില ഡയലോഗുകൾ ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് കേട്ടത്. ഇതില് പലർക്കും കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്, ഇത് രാമലീലയിലെയാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് ഇത് അണ്ണൻ തമ്പിയിലെയാണ്. അണ്ണൻ തമ്പിയിലെ അതില് മമ്മൂക്ക രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ടാണല്ലോ, അതില് സംസാരിക്കാൻ പറ്റാത്ത ക്യാരക്ടർ നമ്മുടെ കലാഭവൻ ഷാജോൺ ചേട്ടനെ എടുത്തിട്ടടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇത് പറയുന്നത്. ഈ ഒരു ഡയലോഗ്, ഇതേ ഡയലോഗ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇല്ലേ ഉപയോഗിക്കാറുണ്ട്. ഇനി അപ്പോൾ ശരിയായ ഉത്തരങ്ങൾ അയച്ച ഒത്തിരി പേരുണ്ട് കേട്ടോ. ഓക്കെ, ജാസിർ, ഷഹീൻ, നബീൽ, അമീൻ, നസീം, സനിൽ, സമീൽ. സമീലിലാണ് ആ ഒരു കണക്ഷൻ വിട്ടുപോയത്, രാമലീലയാണോ എന്ന് നിന്ന രീതിയിൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിക്കറിലൊക്കെ കാണുന്ന കലാഭവൻ ഷാജോൺ ചേട്ടൻ്റെ ഒരു ഒരു ഒരു ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, നമ്മൾ വാട്സപ്പിലൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്, അതുമായിട്ട് ഇത് ഇങ്ങനെ കണക്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിഹാബ്, ഷിഹാബ് മാള, ഷിഹാബിനൊരു വലിയ സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഹായ് ബ്രോ, ഞാൻ ആദ്യമായിട്ടാണ് ഇതിലേക്ക് മെസ്സേജ് അയക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അണ്ണൻ തമ്പി സിനിമയിലെ ഷാജോൺ ചെയ്ത കഥാപാത്രമാണ് ഇത് എന്നാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുള്ളത്. എൻ്റെ പേര് ഷിഹാബ് മാള. ഓക്കെ, അപ്പോൾ ഷിഹാബ് ജി ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്ന ആളായതുകൊണ്ട് കേറി വാ മക്കളെ എന്ന് പറയുന്നു. ഓക്കെ, വേഗോത്തരങ്ങൾ അയച്ച് ഇനിയും നമ്മുടെ കൂടെ കൂടെ ഇങ്ങനെ ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു പിറന്നാൾ വിഷസിലേക്ക് കൂടെ വരുന്നതാണ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ കാരണവരായ പ്രകാശ് ബായിക്ക് പിറന്നാൾ ആശംസകൾ നൽകാമോ? ഓക്കെ, ആർ കെ പാമ്പൂർ, കെ കെ, ബിവിൻ ആശാൻ, സുമേഷ്, സുൽഫി, ലാൽ, ടിജോ, അനസ്, പാർത്ഥിപൻ, സജി പ്രകാശ്, ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ആശംസകൾ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും ജന്മദിന ആഘോഷങ്ങൾ ഇന്ന് വീക്കെൻഡ് ആയതുകൂടി കൊണ്ട് ആഘോഷങ്ങൾ അല്പം കൂടും അല്ലേ.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. വെന്യൂ പാർട്ണർ അബൂസുദ്ര മോൾ, വെർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അബൂസുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
4: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
5: ക്രിയേറ്റീവ് പാർട്ണർ പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വെർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് സ്ക്രിബിൾസ് ഗൾഫ് ഓൺ ഇൻസ്റ്റഗ്രാം.

കുബേരൻ മൂവിയിലെ പാട്ട്. സമയം 11 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഷിഹാബ് മാള, അദ്ദേഹം നമ്മുടെ നമ്മൾക്ക് ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു ഇൻട്രോ ഒക്കെ തന്നിരുന്നു, ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവും കൂടി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റിലേക്ക് വരികയാണ്. ഹായ് ബ്രോ, എന്തോ ഇന്ന് എൻ്റെ ഭാര്യ റോസിൻ്റെ ജന്മദിനമാണ്, ഒരു വിഷസ് പറയുമോ? പിന്നെ നമ്മളെ കേൾക്കുന്ന എല്ലാവരുടെയും ചേർത്തിട്ടുള്ള വിഷസ് ആണ് വരുന്നത് കേട്ടോ.

0: അതിനിടയില് വിനീതിന്റെ ചെറിയൊരു പരാതിയുണ്ട്, ബ്രോ ഈ ഒരു മണിക്കൂർ മുഴുവൻ ഡയലോഗുകൾ പ്ലേ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയതാണല്ലോ എന്ന് പറയുന്നു. ദേ ഇപ്പൊ വരും. അതായത് നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിനിമാ ഡയലോഗുകൾ അതേത് സിനിമയിലേതാണ് എന്ന് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്, വീക്കെൻഡ് ഗെയിം ആണിത്.
1: അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും.
0: കിട്ടിയാ? ഒന്നുകൂടെ വേണോ?
1: അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും.
0: ഏറ്റവും എളുപ്പമുള്ളൊരു ചോദ്യമാണിത്. വേഗം ഉത്തരം അയച്ചോളൂ. ഈ മണിക്കൂർ അവസാനിക്കാനായിട്ട് ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഗ്യാപ്പിൽ വേഗം അയച്ചോളൂ. ഇപ്പൊ കേട്ട ഡയലോഗ് നിത്യജീവിതത്തിൽ നമ്മൾ പറയുന്ന ആ ഡയലോഗ് ഏത് സിനിമയിലേതാണ്? 500-997

0: கேட்டு கேட்டு கூட்டு கூடாம்.
1: This is home delivery only on Radio Sano 91.7 FM.
2: ഹോം ഡെലിവറി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹോം ഡെലിവറി മൂന്നാമത്തെ മണിക്കൂറിലേക്ക് എത്തിയപ്പോ മൂന്ന് പേര്, അതാണ് അതിന്റെ ഒരു സൗന്ദര്യം.
3: കാലമേ ഞങ്ങൾ അപ്പുണ്ണി ഇവിടെ എന്തായെന്ന് അറിയാൻ വേണ്ടിട്ട് ഞങ്ങളൊന്ന് പതുക്കെ
4: ഒറ്റയ്ക്കാക്കി പോയിട്ട്
3: കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്.
2: ചോദിച്ചു അല്ല, കഴിഞ്ഞ മണിക്കൂറിലെ ഗെയിം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ വളരെ സിമ്പിൾ ഗെയിം കൊടുത്തു. അപ്പൊ എല്ലാവരും പുതിയ മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ വന്നു, പുതിയ താരങ്ങൾ വന്നിട്ട് അപ്പൊ അവരെയൊക്കെ വെൽക്കം ചെയ്ത് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഈ സമയം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ സമയം.
3: തീർച്ചയായിട്ടും
2: ഒരു 12 മണി എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഫുഡ് അടിക്കാനുള്ള സ്ഥലം, പ്രത്യേകിച്ച് ഇന്ന് വീക്കെൻഡ് അവധിയുള്ള ഹാഫ് ഡേ ഉള്ളവരൊക്കെ ഒരു ഫുഡ് സ്പോട്ടിലേക്കൊക്കെ പോകും. ഞാൻ ഇന്ന് ഒരു ഭക്ഷണത്തിന്റെ ചരിത്രം എടുത്തു വെച്ചേക്കുവാണ്. ഒരു സിമ്പിൾ ഭക്ഷണമാണ്, നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഉന്നക്കായ.
3: ഉന്നക്കായ ഉന്നക്കായ ഭയങ്കര ഇഷ്ടമാണ്.
2: ആ ഉന്നക്കായ്ക്ക് മറ്റൊരു പേര് പറയാൻ പറ്റുമോ അറിയോ?
3: നേന്ത്രപ്പഴം.
4: പഴം വെച്ചിട്ടാണോ?
2: പഴം വെച്ചിട്ട് പഴമല്ല,
3: അതിന്
2: മലബാർ മേഖലകളില്
3: ഡയമണ്ട്
2: പാചക രീതിയില് കായട എന്ന് കൂടെ പറയും.
3: ഇനി
2: ഉന്നക്കായക്ക് കായട മാറ്റി വെച്ചിട്ട് നമുക്ക് ഉന്നക്കായ എടുക്കാം. ഉന്നക്കായക്ക് എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് അറിയാമോ?
3: അതായത് ഉന്നം നോക്കിയാണ് അവര് വെളിച്ചെണ്ണയിലേക്ക്.
4: മലബാറുകാർ എല്ലാരും കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വിസ താങ്ങാൻ പറ്റൂല.
3: ശരി, അപ്പൊ പിന്നെ വിട്ടിരിക്കുന്നു.
2: ഉന്നക്കായ്ക്ക് പേര് വന്നതിനും ഒരു ചരിത്രമുണ്ട്. പഞ്ഞിക്കായില്ലേ, പഞ്ഞിക്കായ
3: അതിന്റെ രൂപമാണ് ഉന്നക്കായ്ക്കുള്ളത്. അതാണ് കഥ.
2: പഞ്ഞിക്കായുടെ രൂപമാണ് ഉന്നക്കായ്ക്കുള്ളത്.
3: ശരിയാ,
2: പഞ്ഞിക്കായ പോലെ തന്നെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു സാധനങ്ങളുണ്ട്. അപ്പോ പഞ്ഞി നിറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് ഉന്നക്കായ ഇരിക്കുന്നത്. ഇനി ഇതിന്റെ പേരിലെ കൗതുകം ഇതാണെന്ന് വെച്ചാല്, മലബാറിന്റെ ഒരു അറബ് സംസ്കാരവുമായിട്ട്
3: കണക്ഷനുണ്ട്. ഓക്കേ, അങ്ങനെയുണ്ട്.
2: അങ്ങനെയുണ്ട്, അതിലേക്ക് നമ്മൾ
3: വരുന്നതായിരിക്കും. എന്നാലും ഈ ഉന്നക്കായ എന്നുള്ള പേരിട്ടത്
4: ആരായിരിക്കും? അറിയത്തില്ല. എന്തായാലും നിസയെ പോലെ എങ്ങനെ പഴത്തിന്റെ ഏത് രീതിയിൽ അതിനെ ആക്കി കൊടുത്താലും കഴിക്കുന്ന
3: ഒരാൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സംഭവം.
4: അതേപോലെ ഏതൊരാളാണ്
3: അന്നം പിന്നെ ചോദിക്കും, ഉന്നക്കായ ഇവിടെ ഏറ്റവും നല്ലത്, ഏറ്റവും ഇഷ്ടപ്പെട്ട അത് കിട്ടുന്ന സ്പോട്ടുകൾ, ബെസ്റ്റ് ഇൻ ടൗൺ
2: എവിടെയാണ്?
3: മെസ്സേജ് പറഞ്ഞു.
2: ഓക്കെ, അപ്പൊ എന്തായാലും അറബിന്റെയും മലബാറിന്റെയും ഒരു സംസ്കാരം കൂടി ഉന്നക്കായ്ക്കുണ്ട് എന്നുള്ളതുണ്ട്. അതിന്റെ ചരിത്രം കൂടി പറയാം. കേട്ടുകൊണ്ടിരിക്കുക ഹോം ഡെലിവറി.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. ഇത് ഹോം ഡെലിവറി.
2: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
5: ഹായ്, ദിസ് ഇസ് പൃഥ്വിരാജ്. കളിക്കുമ്പോ ഇറങ്ങി കളിച്ചതാ സാറേ ശീലം.
2: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഹോം ഡെലിവറി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരു കഥ പറയാം, ഒരു ചരിത്രം പറയാം എന്ന് പറഞ്ഞാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്.
1: അതെ, ഉന്നക്കായയുടെ ചരിത്രമാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്.
0: അതായത് പ്രത്യേകിച്ച് മലബാറില്, അതായത് കോഴിക്കോട്, കണ്ണൂര്, തലശ്ശേരി ഭാഗങ്ങളില് അറബ് സംസാരം ഉണ്ടായിരുന്നല്ലോ. അവര് അവരുടെ വാണിജ്യ ആവശ്യത്തിനൊക്കെ ആയിട്ട് വർഷങ്ങൾക്ക് മുമ്പേ അറബ്സ് അവിടേക്ക് എത്തുമായിരുന്നു. അപ്പൊ അങ്ങനെ വ്യാപാരത്തിന് വരുന്ന അറബ്സിന് വേണ്ടിയിട്ട് വീടുകളില് തയ്യാറാക്കിക്കൊണ്ടിരുന്ന
1: വിഭവമാണ്.
0: അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ നെയ്യും
1: തേങ്ങയും
0: മുന്തിരിയും ഒക്കെ ചേർത്ത് അവർക്ക് നൽകിക്കൊണ്ടിരുന്ന ഒരു മധുര പല, അത് വളരെ സ്പെഷ്യൽ ആയിരുന്നു. അവര് വരുമ്പോഴാണ് ഉണ്ടാക്കുന്ന
1: വിഭവമായിരുന്നു.
0: ചില സമയത്ത് നമ്മൾ
1: അതിഥികളെ വരുമ്പോൾ മാത്രം നമ്മൾ
0: അതന്നെ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു വിഭവമായിരുന്നു. അതാണ് ഇതിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലവും ഒരു മലബാർ സംസ്കാരവും എന്ന് പറയുന്നത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഉന്നക്കായക്ക് ഇത്രയും വലിയ ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞു ആ പുണ്ണിക്ക് നന്ദി. കാരണം ഇത്രയും വലിയ ചരിത്രം ഉന്നക്കായക്ക് ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
2: ഞാൻ ഖത്തറിലെ ഉന്നക്കായ കൂടുതൽ കഴിച്ചിട്ടുള്ളത്
1: ഞാനാണ്.
2: നിസയും റൌഫുമാണ്. രണ്ടുപേർക്കാണ് ഇഷ്ടം ഭയങ്കരമായിട്ട്. ഏറ്റവും ഇഷ്ടമുള്ള ഏതെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ?
1: ഓർമ്മയിൽ എനിക്ക് ഉന്നക്കായ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടപ്പെടാറുണ്ട്.
2: എനിക്കൊന്ന് ഈ ഉന്നക്കായ എങ്ങനെ ഉണ്ടാക്കിയാലും ഒരു ടേസ്റ്റ് വരും,
1: ഒരു ടേസ്റ്റ് ഉണ്ട്. കാരണം നേന്ത്രപ്പഴത്തിന്റെ ഒരു ടേസ്റ്റ്, കോമൺ ടേസ്റ്റ് ആയിരുന്നു.
2: നെയ്യിലിട്ടൊന്ന് വഴട്ടിയെടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു
1: രുചി കൂടും.
0: ഏലക്കായ, മുന്തിരിങ്ങ, തേങ്ങ, പഞ്ചസാര
1: എല്ലാം മിക്സ് ആവുന്നുണ്ടെന്നുള്ളതാണ്.
0: ഓക്കെ, എന്തായാലും ഇനി മധുരമുള്ള മറ്റൊരു വിശേഷം കൂടി പറയാനാണ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: Adi, ente birthday celebration enta chelavu ende?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: ഹോം ഡെലിവറി വിശേഷങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കുട്ടീസിനായിട്ടൊരു സംഭവം ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഖത്തറിൽ നമ്മൾ ബാക്ക് ടു സ്കൂൾ ആരംഭിച്ച് അത് വലിയ വിജയമായിട്ട് മാറുകയാണ്. കാരണം എപ്പോഴും നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരാറുണ്ട്.
1: എനിക്ക് തോന്നുന്നു കാരണം ഒലിവും സുനോയും രണ്ടും വെച്ച് നോക്കുമ്പോൾ 300 കഴിയുന്നു, 400 കഴിയുന്നു. അത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്രയും അധികം ഇവന്റുകൾ നമുക്ക് സംഘടിപ്പിക്കാനുള്ളതാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ അത് ക്ലോസ് ചെയ്യലാണ് പതിവ്. ഇത്തവണ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നു. എത്രമാത്രം ഈ പറഞ്ഞ പോലെ സ്നേഹം കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ എത്ര വന്നാലും ഞങ്ങൾ അവരെയൊക്കെ തന്നെ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യും.
0: തീർച്ചയായിട്ടും ഇപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ പലപ്പോഴും ഇത് കേൾക്കുന്ന പേരൻസിന് നിങ്ങളുടെ കുട്ടികളെയും ബാക്ക് ടു സ്കൂളിലേക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു 4-5 മണിക്കൂർ നമ്മൾ മാറ്റിവെക്കുകയാണ് ചെറിയ ചെറിയ ഗെയിംസും. അത് മാത്രമല്ല അവര് ആ ഒരു ഇവന്റ് കഴിയുന്നതോടുകൂടി പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ച് അവിടെ നിന്ന് പോകും എന്നുള്ളതാണ്.
2: അതെ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കുട്ടികളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. suno.qa എന്നുള്ള വെബ്സൈറ്റിൽ വരുമ്പം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു പോർഷൻ കാണാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് പെട്ടെന്ന് രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി
0: വേഗം ചെയ്തോട്ടോ, വേഗം ചെയ്തോ,
2: കാരണം അത്രമാത്രം കുട്ടികളും.
3: Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
4: Gifting partner Daiso Japan, you name it, we have it.
3: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
0: ഒക്കെ അത്രമാത്രം കുട്ടികൾ വരാനായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്.
2: തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഈ ബാക്ക് ടു സ്കൂൾ ഒരു അടിപൊളി ഗംഭീര സംഭവമാക്കി മാറ്റാം.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും രജിസ്ട്രേഷൻ വേഗം തന്നെ ചെയ്തോളൂ, അതിന് പ്രായപരിധി ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കിയതിന് ശേഷം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് എന്തായാലും നമുക്ക് ഒരുമിച്ച് അടിച്ച് പൊളിക്കാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
5: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
4: Power up your evenings with 917 evenings. Nyayar mudal vyazham vare vaigeetu 5 mani mudal.
6: 917 Joy Alukas 917 evenings
7: presented by Joy Alukas, world's favorite jeweler.
8: Powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
7: and
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
11: My name is Killa. Baika yella.
12: Hi, this is your playback singer Naveen Madhav.
10: You're listening to
12: Radio Sunoa 91.1.

0: ഹോം ഡെലിവറി വിശേഷങ്ങൾ അതിൻ്റെ എന്താ പറയുന്നത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. എം ജി ശ്രീകുമാർ അദ്ദേഹത്തിന്റെ ഇഷ്ടമില്ലാത്ത ആരുണ്ട്?
1: അതാണ് എം ജി എണ്ണം ഖത്തറിലേക്ക് വരാൻ പോകുന്നത് പറഞ്ഞപ്പോ തന്നെ എല്ലാരും എന്താ പറയാ അത്രമാത്രം ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മള് വെയിറ്റിംഗ് ആണ് അദ്ദേഹം ഒന്ന് വന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ഗംഭീര സംഭവത്തിന്റെ ഭാഗമാകാനായിട്ട് ഓൾറെഡി നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ കുറച്ച് കോൺടെസ്റ്റ് ടൈപ്പിലുള്ള വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ കാണാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടോളൂ. അതിൽ കൂടെയും ടിക്കറ്റുകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്.
0: തീർച്ചയായിട്ടും നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ചിലപ്പോൾ നിങ്ങളൊരു പാട്ട് കമന്റ് ചെയ്ത ഫാമിലിയോടൊപ്പം നിങ്ങൾക്ക് ആ ഷോ കാണാനുള്ള ടിക്കറ്റുകൾ ലഭ്യമാകും എന്നുള്ളതാണ്. അത് മാത്രമല്ല കേട്ടോ, പ്ലാറ്റിനം ലിസ്റ്റിലും ടിക്കറ്റുകൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും.
2: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
1: അങ്ങനെ നമ്മൾ ഇത്തവണത്തെ ഓണം എനിക്ക് തോന്നുന്നു തിരുവോണത്തിന് ശേഷം ശരിക്കും ഓണാഘോഷം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 4
0: ഓക്കെ. അപ്പൊ എന്തായാലും ആ QNCC വെച്ച് നടക്കുന്ന ഗംഭീര ഇവന്റിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ടിക്കറ്റുകളൊക്കെ സ്വന്തമാക്കുക. എനിക്ക് തോന്നുന്നത് സ്കൈ മീഡിയ പറഞ്ഞത് അന്ന് 40% ടിക്കറ്റുകൾ
1: വിറ്റ്
0: കഴിഞ്ഞു എന്നുള്ളതാണ്.
1: ഇപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കുറെ പേര് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് ആ ഒരു ബുക്കിംഗ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ പ്ലാറ്റിനം ലിസ്റ്റിലൂടെയും നിങ്ങൾക്ക് ഈ ഒരു ടിക്കറ്റ്സ് വാങ്ങാം. അതിനോടൊപ്പം സ്കൈ മീഡിയനെ കോൺടാക്ട് ചെയ്താലും മതി.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾക്ക് സാത്തറിൽ ഒരു ഊണ് കഴിക്കാൻ പോവാൻ
1: ഓക്കെ.
0: അപ്പൊ ആ ഒരു സദ്യക്ക് വേണ്ടിയിട്ട് പോവാണ് എന്നുള്ള ഒരു കുഞ്ഞു സന്തോഷം കൂടെ പങ്കുവെച്ചുകൊണ്ട് അച്ഛാ ബൈ ബൈ.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. ഹോം ഡെലിവറി.

0: Oscar goes to A.R. Rahman.
1: Hi, this is A.R. Rahman.
2: You're listening to Radio Sonora.
1: Listen to my songs on Radio Sonora 91.7 FM. Ketu Kutkudum.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിൽ ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ.
3: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
4: Gifting partner Daiso Japan, you name it, we have it.
3: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
5: Matinee Classics.
6: Matinee Classics.

0: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7, ഖത്താർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മത്ബി, മത്ഫൂൺ, മത്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
1: Suno updates.
3: Suno updates like swagatham. Updateകളുമായി നിസ. വിവിധ ഇനം ഫാൽക്കൺ പക്ഷികളുടെ പ്രദർശനവും വിൽപ്പനയും ഫാൽക്കൺ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പ്രദർശനവും ഒരുക്കി സുഹൈൽ ഫാൽക്കൺ മേള അടുത്ത മാസം ഖത്തറിൽ നടക്കും. ഖത്തറിന്റെ സാംസ്കാരിക മേഖലയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഇന്റർനാഷണൽ ഹണ്ടിംഗ് ആൻഡ് ഫാൽക്കൺ എക്സിബിഷൻ. സെപ്റ്റംബർ 8 ആരംഭിച്ച് 12 തീയതി വരെ ഖത്താര കൾച്ചറൽ വില്ലേജ് ആണ് പ്രദർശനത്തിന് വേദിയാകുന്നത്. മേളയുടെ 10 പതിപ്പാണിത്. ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾക്കും വ്യവസായികൾക്കും ജാഗ്രതാ നിർദ്ദേശവുമായി ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം. മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പോർട്ടലുകൾ ഉപയോഗിക്കുന്നതിന് മുൻപായി വെബ് ലിങ്കുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. രാത്രിയിൽ വാഹനങ്ങളുടെ ലൈറ്റുകൾ തെളിയിക്കാതെ യാത്ര ചെയ്യുന്നത് ഗുരുതരമായ ഗതാഗത നിയമ ലംഘനമാണെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു.
1: Update.

മാറ്റിനി ക്ലാസിക്സിലെ നല്ല നല്ല പാട്ടുകളും ഒക്കെ തന്നെ കേട്ടുകൊണ്ട് ഇനി നേരെ മാറ്റിനി മാഷപ്പിന്റെ സിനിമാ വിശേഷങ്ങളിലേക്ക് നമ്മൾ എത്തുവാണ്. ജെന്നിസ് ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കലാഭവൻ ഷാജു നമ്മുടെ പ്രിയപ്പെട്ട ആക്ടറാണ്, അദ്ദേഹം ലാലേട്ടിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതിയത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ലാലേട്ടിനെ കുറിച്ച് ഹൃദയം നിറഞ്ഞ ഒരു കുറിപ്പായിരുന്നു കലാഭവൻ ഷാജു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിദേശത്തൊരു സ്റ്റേജ് ഷോയ്ക്ക് പോയ സമയത്തുണ്ടായ ഒരു അനുഭവമായിരുന്നു അദ്ദേഹം പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം എഴുതിയ കുറിപ്പ് ഇതാ ഇങ്ങനെയായിരുന്നു കേട്ടോ. ലാലേട്ടിന്റെ ഒപ്പം ഷോയ്ക്ക് പോയപ്പോൾ ഞാൻ എന്റെ മേക്കപ്പ് ബാഗ് എടുക്കാൻ മറന്നുപോയി. എന്ത് ചെയ്യും എന്നോർത്ത് സ്റ്റേജിന്റെ ബാക്കിൽ നിൽക്കുമ്പോഴാണ് ലാലേട്ടിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള വിജീഷിനെ കാണുന്നത്. കാര്യം പറഞ്ഞു, എനിക്ക് മേക്കപ്പ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ തന്നൊന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പൊ ലാലേട്ടൻ അറിയരുതേ എന്നുകൂടി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിജീഷ് വന്ന് വിളിച്ചു. ഞാൻ ചെല്ലുമ്പോൾ ലാലേട്ടൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കും മോനെ, നിനക്ക് ഞാൻ മേക്കപ്പ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. ഒന്ന് ഞെട്ടി. ആ ഞെട്ടലിൽ വലിയ ഭാഗ്യമാണ് എന്നറിഞ്ഞിട്ടും ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ലാലേട്ടൻ നിർബന്ധിച്ച് പിടിച്ചിരുത്തി എനിക്ക് മേക്കപ്പ് ചെയ്തു തന്നു. ഒരുപാട് നന്ദി ലാലേട്ട, ഈ സ്നേഹത്തിന് ചേർത്ത് നിർത്തലിനെ എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു കുറിപ്പ്.

0: 91.7 FM, Qatar's favorite radio station.
1: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
3: Gifting partner Daiso Japan, you name it, we have it.
1: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.

മാറ്റിനി മാഷപ്പ് വിശേഷങ്ങളാണ് ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ മാറ്റിനി മാഷപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിവിൻ പോളിയുടെ ആ ഒരു പ്രസംഗം, അത്രമാത്രം ആളുകൾ ശ്രദ്ധിച്ചു. നിവിൻ പോളി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, പെൺകുട്ടികൾക്ക് ഓടിയെത്താൻ പറ്റാത്ത ദൂരങ്ങളും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളും ചാടിക്കടക്കാൻ പറ്റാത്ത തടസ്സങ്ങളും ഇല്ല എന്ന് പറയുന്ന ആ ഒരു വാക്കുകൾ, അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് എല്ലാവരും തന്നെ അതിനെ വളരെയധികം ഇഷ്ടത്തോടുകൂടിയായിരുന്നു ആ ഒരു വാക്കുകളെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അനുപമ പരമേശ്വരൻ നിവിൻ പോളി പറഞ്ഞ ആ ഒരു പോർഷൻ വീഡിയോ ഇൻസ്റ്റയിൽ സ്റ്റോറിയായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്, ഈ മനുഷ്യൻ എന്നോട് ഇത് 12 വർഷം മുൻപേ പറഞ്ഞു എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലോടുകൂടി, ആ ഒരു കുറിപ്പോടുകൂടി അനുപമ നിവിൻ്റെ ആ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിവിനെ ടാഗ് ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. എന്നാൽ നിവിൻ പോളിയുടെ പുതിയ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം ഒരു കോളേജിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ വളരെയധികം ആവേശത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഇനി എന്തായാലും ഈ ഒരു വിശേഷം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് നിവിൻ പോളി നായകനായിട്ടുണ്ടായിരുന്ന പ്രേമം സിനിമയിലൂടെയാണ് അനുപമ നമ്മുടെ മലയാളം സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ടായിരുന്നു, സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പ്രേമത്തിലെ പാട്ട് തന്നെ നമുക്കങ്ങ് കേട്ടാലോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Adi, ente birthday celebration enta chelavu ende?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: ഹായ്, ദിസ് ഇസ് ശ്വേത മേനൻ. യു ആർ ലിസണിംഗ് ടു ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

മാറ്റിനി മാഷപ്പിലെ ചില പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ കൂടി നമ്മളൊന്ന് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ എസ്സയാണ് നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ചമയം എന്ന സിനിമയെക്കുറിച്ച് ഇങ്ങനെ വായിച്ചു പോയൊരു കാര്യമാണ് കേട്ടോ. അതായത് ഒരു സംവിധായകൻ ആ സിനിമ വന്ന വഴിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ്, എങ്ങനെയാണ് ചമയം എന്ന് പറയുന്ന സിനിമ സംഭവിച്ചത്. അതായത് വളരെ പെട്ടെന്ന് സംഭവിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ കഥയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വളരെ പെട്ടെന്ന് എത്തിയൊരു സിനിമയായിരുന്നു അത്രേ ചമയം എന്ന് പറയുന്ന സിനിമ. അതും യാദൃശ്ചികമായി സംഭവിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു ട്രെയിൻ യാത്രയിൽ ജോൺ പോൾ ഒരു കഥ പറയുന്നു, ഭരതൻ, അദ്ദേഹത്തിന് ആ കഥ വളരെ ഇഷ്ടമാകുന്നു. സെവൻ ആർട്സ് സിനിമ ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് സംഭവിച്ച, അല്ലെങ്കിൽ വളരെ പെട്ടെന്നുണ്ടായ ഒരു ചിത്രമായിരുന്നു ചമയം എന്ന് പറയുന്നത്. അവർ ട്രെയിൻ കയറി എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങുമ്പോഴേക്കും പുതിയ പ്രോജക്റ്റ് അങ്ങോട്ട് സെറ്റാകുന്നു. അങ്ങനെയാണ് ആ ചിത്രം വരുന്നത്. മുരളിയും അന്ന് ആ ട്രെയിൻ യാത്രയിൽ ഉണ്ടായിരുന്നു എന്നാണ് ആ സംവിധായകൻ ഇങ്ങനെ ഓർമ്മയായിട്ട് പറയുന്നത് കേട്ടോ. അപ്പം ഓരോ സിനിമകൾ ഉണ്ടാകുന്നതിന് പിന്നിൽ എത്രമാത്രം കഥകളാണ്, എത്രമാത്രം സ്റ്റോറികളാണ് അല്ലേ. ഓക്കെ, എന്തായാലും ആ ഒരു വിശേഷം ങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം നമ്മൾ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങൾക്കായിട്ട് വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ചമയം സിനിമയിലെ പാട്ട് തന്നെയാണ് ഇനി വരുന്നതും. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
1: Brought
4: to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
1: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: Everyone, this is Arman Malik
3: here.
2: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, and one of my favorite radio stations as well. Keta Keta Kutu Kudam.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: മാറ്റിനിയും മാഷ വിശേഷങ്ങളുമായി അഷ്ടമിയാണ് ജോയിൻ ചെയ്യുന്നത്. സമയം അങ്ങനെ 3 മണി കഴിയുമ്പോൾ എല്ലാവരും അവർ ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നൊരു സമയമായിരിക്കും. കുറെ പേർക്കൊക്കെ ഇന്ന് ഹാഫ് ഡേ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ജോലി വരെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. എന്തായാലും ഈ ഒരു സമയത്ത് കുറച്ചധികം സിനിമാ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറേയധികം ഫൈറ്റ് സീനുകൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ലേഡീസിനാണ്. അതായത് ബ്ലാസ്റ്റ് സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അഭിരാമി ആണെങ്കിലും പ്രീതി മുകുന്ദനാണെങ്കിലും അതിഗംഭീരമായിട്ടാണ് ബ്ലാസ്റ്റിൽ ആ ഒരു ഫൈറ്റ് സീൻസ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഇനി നേരെ തിരിച്ച് നമ്മുടെ ഇപ്പോഴത്തെ തുടക്ക മൂവി നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? അതിലെ ലാസ്റ്റ് ക്ലൈമാക്സിലെ ഫൈറ്റ് സീൻ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ആലിയ ഭട്ടിൻ്റെ ആൽഫ മൂവി ലാസ്റ്റ് ഇറങ്ങിയത്, അതും അഗെയിൻ ഫുൾ ഒരു ആക്ഷൻ ത്രില്ലോ ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ അടിപൊളിയായിട്ടാണ് ആ ഒരു മൂവി കൊണ്ടുപോയത്. പിന്നെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മാ ഇൻഡി ബംഗാരം, ഓ സമാന്തയുടെ ഫൈറ്റ് സീൻ ഇന്നലെ ഞാനത് കാണുകയായിരുന്നേ. കാരണം എനിക്കിത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് തിയേറ്ററിൽ പോയി. അപ്പോൾ തിയേറ്ററിൽ നിന്ന് ആ ഒരു മൂവി പോയൊക്കെ കഴിഞ്ഞിട്ട് 100 കോടി കഴിയുന്നു, 110 കോടി കഴിയുന്നു, ഇങ്ങനെ ആ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് ആ ഒരു സിനിമ കണ്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സമയവും കിട്ടിയില്ല. ബട്ട് യെസ്റ്റർഡേ ഐ വാസ് ലൈക്ക് ഓക്കെ ഇന്ന് കാണാം എന്ന് വിചാരിച്ച OTTയിൽ വന്നതുകൊണ്ട് തന്നെ ഞാനത് കണ്ടു. ആൻഡ് ഐ വാസ് സോ സ്പീച്ച്ലെസ്. കാരണം എന്ത് ഭംഗിയായിട്ടാണ് ഓരോ ഫൈറ്റ് സീനുകളും ഈ ഇടയ്ക്ക് ഞാൻ കണ്ടിരിക്കുന്ന ഓരോ ലേഡീസും ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ്. And I'm so happy because പണ്ട് നമ്മളൊരു ലേഡീസിൻ്റെ സ്ട്രോങ് ക്യാരക്ടറൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയിലുള്ളത് പണ്ട് ഈ സ്ട്രോങ് ആയിട്ടുള്ള പോലീസ് വേഷങ്ങളിൽ കണ്ടിട്ടുള്ള വാണി വിശ്വനാഥാണ് അല്ലേ. അല്ലാതെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ കുറേയും കൂടി അത്രയും സ്ട്രോങ് ആയിട്ടൊരു ഫൈറ്റ് സീനൊക്കെ വരുന്നത് വളരെ ചുരുക്കമായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് കുറച്ച് കാലഘട്ടമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഫൈറ്റ് സീൻസ് ഒക്കെ കാണുന്നത്. ഇപ്പം ബാഹുബലിയിലാണെങ്കിലും അനുഷ്കയുടെ ഫൈറ്റ് സീൻ ഉൾപ്പെടെ ഓരോ ആൾക്കാരുടെയും അവരുടേതായിട്ടുള്ള രീതിയിൽ ആ ഫൈറ്റ് സീനിലേക്ക് ലേഡീസ് ആ ഒരു എൻട്രി നൽകുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ അതുപോലെ ഏതെങ്കിലും സിനിമകൾ ഓർമ്മയിൽ വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കൂ 5000997 ലേക്ക്. ഇത് മാറ്റിനി മാഷപ്പാണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: വചനങ്ങളിലൂടെ
1: ദൈവം ഏറ്റവും വേഗം ശിക്ഷ നൽകുന്നത് കുടുംബബന്ധം വിച്ഛേദിക്കുന്നതിനാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: സഫാരി ഓണം, സമ്മാനം ഓണം. നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
4: സഫാരിയിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ നേടാം ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
3: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് LED TV, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
4: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
5: Safari, world-class shopping experience, Doha, Qatar.
6: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
7: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
6: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
7: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
8: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
9: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
8: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
10: Joy Alukas 917 evenings
11: presented by Joy Alukas, world's favorite jeweler,
12: powered by
13: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
11: And
14: Marza Hypermarket, be fresh, be you. Visit your nearest store today.
15: This is Matine Marsha.
0: Radio Suno 91.7 FM.
9: Brought to you by
5: Safari, world-class shopping experience, Doha, Qatar.
9: And
16: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: കണ്ണുനട്ട് കാത്തിരുന്നിട്ടും.
3: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
2: കൽപ്പാന്ത കാലത്തോളം
3: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ. കേട്ടു

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: Welcome back. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഫീമെയിൽ ഇൻ ഫൈറ്റ് സീൻസ് ഇതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. കാരണം ബ്ലാസ്റ്റിലൂടെയുള്ള ഫീമെയിൽ ഫൈറ്റ് സീൻസ് ആണെങ്കിലും, തുടക്കം മൂവി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഈവൻ മൈൻഡി ബംഗാരം നോക്കുകയാണെങ്കിലും, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ആൽഫ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ ആ ഒരു ഫൈറ്റ് സീൻ ബൈ ഫീമെയിൽ ലീഡ്സ് ഭയങ്കരമായിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഇപ്പോൾ കുറച്ചും കൂടി മുൻപത്തേക്ക് ആ ഒരു സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും പണ്ട് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പം വീണ്ടും വീണ്ടും അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം, ലോക ചന്ദ്രനെ എങ്ങനെ മിസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജ്. ഓഫ് കോഴ്സ് ചന്ദ്ര എന്ന് പറയുന്ന ഒരു പേരിന് എന്നെ ഭയങ്കര ഒരു രസകരമായിട്ടുള്ളൊരു ഫീല് തരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലോക്കയിലെ ചന്ദ്ര, ഒന്ന് ഇപ്പം റീസെന്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഡി സിയിലെ ചന്ദ്ര. ഓ ഗോഡ്, വാമിക എന്തൊരു വലിയൊരു ഫൈറ്റാണ്. വാമിക തന്നെ എനിക്ക് തോന്നും നമ്മുടെ ഗോദയിൽ നമ്മൾ കണ്ടതാണ്. ആൾക്ക് ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ചേരും ബേസിക്കലി. അപ്പോൾ ആളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അഫ്കോഴ്സ് ഈ ഒരു ഡി സി ഭയങ്കരമായിട്ട് കിടുക്കനായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാണാൻ എനിക്ക് പറ്റിയില്ല. ഐ റിയലി വോണ്ടഡ് ടു വാച്ച്. സോ ചന്ദ്ര ഇൻ ഡി സി, ചന്ദ്ര ഇൻ ലോക, ഇത് രണ്ടും നമുക്ക് മിസ് ഔട്ട് ചെയ്യാൻ പറ്റാത്തത് തന്നെയാണ്. അതുപോലെ നമ്മൾ കുറച്ച് മുമ്പ് ബാഹുബലിയിലെ അനുഷ്ക ഷെട്ടിനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് മുമ്പ് അരുന്ധതി മിസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശരിയാ, അരുന്ധതിയിലും ചെറിയ ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്. ആൻഡ് അതിലുപരി ആളുടെ കുറച്ചും കൂടി ഫൈറ്റ് സീൻ എനിക്ക് തോന്നുന്നു രുദ്രമ്മാദേവി എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് കാണിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ കുറച്ച് നാള് എനിക്ക് ഓർമ്മയിൽ വരുന്നത്, കാരണം കുറേ മുമ്പ് കണ്ടത് ഞാൻ ആ സിനിമ, കുറച്ച് നാള് ഒരു ആണിനെ പോലെയാണ് എല്ലാവരും ട്രീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആള് ഒരു ആണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ക്യാരക്ടർ പോകുന്നത്. സോ അങ്ങനെ കുറേ ഫൈറ്റ് സീൻ നടന്നിട്ടുണ്ട് അതില്. സോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകളുണ്ട് മൈൻഡിലേക്ക് വരുന്നത്. പക്ഷെ ഈയിടെയായിട്ട് കുറച്ച് അധികമാണ്. ഇനി എന്തായാലും ഇതിനൊക്കെ ഇടയിൽ ഞാൻ കുറച്ച് മുമ്പ് മൈൻഡ് ബംഗാരത്തിലെ ആ ഒരു സിനിമയിലെ സമാന്തയുടെ ഫൈറ്റ് സീനെ കുറിച്ച് പറഞ്ഞു. ബട്ട് ഇതിലുപരി അടിപൊളിയായിട്ട് ഒരു ഫൈറ്റ് സീൻ ആദ്യമായിട്ട് നമ്മൾ സമാന്തയുടെ ഓൺ സ്ക്രീനിൽ കണ്ടത് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചോളൂ 5000997 ഒരു ക്ലൂ വേണമെങ്കിൽ ഞാൻ തരാം. അതൊരു സീരീസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ മെസ്സേജസ് പോന്നോട്ടെ 5000997.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. കുട്ടി കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
3: Gifting partner Daiso Japan, you name it, we have it.
2: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.

ഓരോ ലേഡീസ് ക്യാരക്ടേഴ്സും ഫൈറ്റിന് ഇറങ്ങുമ്പോ എന്റെ മോനെ ഒരു ഗൂസ് ബംസ് കിട്ടും. കാരണം അവരങ്ങനെ അടിക്കണ കാണുമ്പോ ഉണ്ടല്ലോ, വി വിൽ തിങ്ക് ലൈക്ക് ഓ ദേ കാൻ ഡു ദിസ്, ബട്ട് വെൻ ദേ ഷോ ദാറ്റ് ദേ കാൻ ഡു ദിസ് വി ആർ ഫ്രീക്കിംഗ് ഷോക്ക്ഡ്. അങ്ങനെ തന്നെ പറയണം, കാരണം തുടക്കം സിനിമയിൽ ഞാൻ ആളുടെ ഫൈറ്റ് സീൻ തുടങ്ങിയ സമയത്ത് ഓ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ഐ വാസ് ലൈക്ക് വാവ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ഉള്ളൊരു ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്ക്. അങ്ങനെ കുറച്ചധികം ആൾക്കാരുടെ പല പല ക്യാരക്ടേഴ്സ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ തന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ സമാന്തയുടെ ഇപ്പം റീസെൻ്റ് ഇറങ്ങിയ മൈൻഡ് ബംഗാരം ഏകദേശം 100 crore+ എടുത്തു കഴിഞ്ഞു. അതിൻ്റെ സക്സസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. അങ്ങനെ ആളുടെ ആ ഒരു സിനിമ കണ്ടപ്പോഴും എനിക്ക് അതേ ഫീലാണ് തോന്നിയത്. ബട്ട് കുറച്ച് നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ തുടക്ക സമയം മുതൽ ഭയങ്കര പെപ്പിയായിട്ട് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ബബ്ലി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമാന്തയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, അയ്യോ ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയില്ല, വിക്രമിന്റെ കൂടെ ഉള്ളൊരു സിനിമ ഉണ്ടായിരുന്നു, സിനിമയുടെ പേര് മറന്നുപോയി. ഓക്കെ, എനിവേ ആ ഒരു മൂവിയിലായിരുന്നു കുറച്ചെങ്കിലും ഒരു വില്ലനിസം കൊണ്ടുവന്ന ഒരു ഡബിൾ റോളിൽ വന്ന ഒരു ക്യാരക്ടർ. ആൻഡ് അതിനുശേഷം പിന്നെ ഒരു ഫൈറ്റ് സീൻ പ്രോപ്പറായിട്ട് വന്നിട്ടുള്ള ഒരു സീരീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് ഫാമിലി മാൻ. ഫാമിലി മാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര എന്താ പറയുക, ഒരു ഹാർഷ് ആയിട്ടുള്ള, നമ്മൾ തീരെ കാണാത്ത സമാന്തയുടെ ഒരു മുഖമാണ് നമുക്കതിൽ കാണാൻ പറ്റിയത്. അങ്ങനെ അതിൻ്റെ ഒരു ഫൈറ്റ് സീൻസ് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി ഫൈറ്റ് സീനിലേക്ക് എത്തുമ്പോഴത്തേക്കും നിരവധി ആൾക്കാരാണ് അതിന് വേണ്ടിയിട്ട് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ദീപിക പടുക്കോണിനെ നമുക്ക് മറക്കാൻ പറ്റില്ല, ബിക്കോസ് ഷീ ഹാവ് ഡൺ ലൈക്ക് ബ്യൂട്ടിഫുൾ ഫൈറ്റ് സീൻസ്. പ്രത്യേകിച്ചും എനിക്ക് ബാജിറാവ് മസ്താനിയിലൊക്കെ ആ ഒരു സ്വാഡ് വെച്ചിട്ട് ചെയ്യുന്ന ഫൈറ്റ് സീൻസ് ഉണ്ടല്ലോ, ഓ അയ്യോ എന്തൊരു രസമാണ്. അങ്ങനെ നിരവധി സിനിമകളുണ്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ. പക്ഷെ കുറച്ച് നാളുകളായിട്ടാണ് ആ ഒരു ട്രെൻഡ് വരുന്നതെന്നുള്ളൂ. ആ ഇപ്പോഴാണ് ഓർമ്മയിൽ വന്നത്, 10 crore+ ആ ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് സമാന്തയുടെ ഒരു വേറൊരു മുഖം കാണാൻ പറ്റിയത് അല്ലേ. ആ സിനിമ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ടെല്ലിങ് മീ. ഞാനിങ്ങനെ ആലോചിക്കരുത് എന്തായിരുന്നു എൻ്റെ പേര്, സ്കെച്ച് എന്നാണ് എൻ്റെ മൈൻഡിൽ വന്നെങ്കിലും സ്കെച്ചിൽ വേറെ ആളാന്ന് എനിക്കറിയാം, അതല്ലാന്ന് എനിക്കറിയാം, പക്ഷേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ, സോ ഈ ഒരു ഫീമെയിൽ ലീഡ് അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഫൈറ്റ് സീൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇനിയും ചിലപ്പോൾ ഞാൻ മിസ് ഔട്ട് ചെയ്ത ചില സിനിമകളുണ്ടാവും, ചില ക്യാരക്ടറുകൾ ഉണ്ടാവും. എന്തായാലും അതൊക്കെ നിങ്ങളും നോട്ട് ഡൗൺ ചെയ്ത് പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷം. ഇനി ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും കറക്റ്റ് പറയുകയാണെങ്കിൽ 5 PM, കാരണം ഇന്ന് 9:17 ഞാനാണ് കേട്ടോ. ഇന്ന് നല്ല കുറച്ച് ദിവസത്തേക്ക് ഞാനായിരിക്കും. ഈ ഒരു ഓണം നിങ്ങളുടെ കൂടെ ഈവനിങ്സ് ആഘോഷിക്കാനായിട്ട് ഞാൻ എത്തും. സോ ഡോണ്ട് ഫോർഗെറ്റ്, ജസ്റ്റ് കീപ് ലിസ്ണിംഗ് ടു കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ 91.7 FM.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
2: വെൽക്കം ടു മാറ്റണി മാഷപ്പ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഏറ്റവും പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ബട്ട് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ഓൾ ദാറ്റ്, ആ മെസ്സേജസ് ഒക്കെ ഇങ്ങ് പോകുന്നോട്ടെ. എന്താണ് വീക്കെൻഡ് പ്ലാൻ? വീക്കെൻഡ് കാണാൻ പോകുന്ന സിനിമ ഏതാണ്? സിനിമയുടെ എക്സൈറ്റ്മെന്റ് അറ്റ് ദ പീക്ക്. കുറെ ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന മൂവീസ് തന്നെയുണ്ട്. ഒ ടി ടി റിലീസ് ആവാൻ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊക്കെ ലിസ്റ്റാക്കി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ആ ഒരു ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുന്നേ പതിവായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഹെൽത്ത് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. എന്ത് തന്നെ ആസ്വദിക്കുന്നതും സിനിമയാണെങ്കിലും ഇനിയിപ്പോൾ പാട്ടാണെങ്കിലും ഇതിനൊക്കെ ബേസിക് ആയിട്ട് ഒരു സംഭവം വേണം, ഹെൽത്ത്. ഇതുണ്ടെങ്കിലല്ലേ ആസ്വാദനം നന്നായിട്ട് നടക്കുള്ളൂ. ബോഡി ഫിറ്റ്നസ് മാത്രമല്ല, മെന്റൽ ഫിറ്റ്നസ് ഓൾസോ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇതിലോട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വൺ സിംഗിൾ തിങ്
3: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: അപ്പോൾ സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സുനോ 91.7 FM. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതല്ല സിനിമാ വിശേഷങ്ങൾ എന്തെങ്കിലും മനസ്സിലുണ്ട് പറയാനായിട്ട്, അതൊക്കെ ഇങ്ങോട്ട് മെസ്സേജായിട്ട് അയക്കാനായിട്ട് മറക്കണ്ട. 5000997 സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ ഇത് മാറ്റണി മാഷപ്പിന്റെ ടൈം.

0: സഫാരി ഓണം സമ്മാനം ഓണം. നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
1: സഫാരിയിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ നേടാം ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
0: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് എൽഇഡി ടിവി, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
1: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
2: Safari, world-class shopping experience. Doha, Qatar.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: ഹായ്, ഞാൻ ഇന്ദ്രൻസ്.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7, ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ.
5: ദിസ് ഈസ് ഓൺലി ഓൺ
4: റേഡിയോ സുനോ 91.7 FM.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar.
6: And
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
3: എന്ത്?
2: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
3: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
2: അതേ നീ, എല്ലാ ദിവസവും.
3: ആഹാ, ഞാനെന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
4: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
5: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: Welcome back. Matini Mashup in the Times. Sandeepaanu koodiyullathu cinema logathe visheshangalumayi. ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരും. സ്പെഷ്യലി സിനിമ റിലേറ്റ് ചെയ്ത് വരുന്ന മലയാളികൾ അഭിനയിക്കുന്ന മറ്റ് അന്യഭാഷാ ചിത്രങ്ങളിൽ കിട്ടുന്ന അക്സെപ്റ്റൻസ്, കിട്ടുന്ന അപ്രിസിയേഷൻസ്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്ത അഭിമാനമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നടന്മാരും നടിമാരും ഒക്കെ തന്നെ അന്യഭാഷാ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു, അപ്രിസിയേഷൻസ് അവിടെ നിന്ന് കിട്ടുന്നു. പക്ഷേ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ്, നമ്മളൊക്കെ അത്രയും അധികം ആരാധനയോടെ കരുതുന്ന മറ്റ് ലാംഗ്വേജിലെ ആക്ടേഴ്സ് ഒക്കെ തന്നെ കമന്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് സംതിങ് ബിയോണ്ട് വേർഡ്സ്. മലയാളികളുടെ സ്വന്തം ഡ്രീം ഗേൾ മമിതാ ബൈജു. മമിതാ ബൈജുവിനെ പറ്റി നടി രാധിക ശരത് കുമാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വിശ്വനാഥൻ സൺസ് എന്ന ചിത്രത്തില് നായികയായി എത്തുന്ന മമിതാ ബൈജു സൂര്യയുടെ കൂടെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഇസ് എ ഡ്രീം കം ട്രൂ അല്ലെ. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂ, ആ ഒരു ടൈമിലെ സ്റ്റേജില് നടൻ സൂര്യ ഉണ്ട്, മമിതാ ബൈജു ഉണ്ട്, ചിത്രത്തിന്റെ സംവിധായകൻ ഉണ്ടായിരുന്നു. ചിത്രത്തിന്റെ കഥയൊക്കെ കേട്ടപ്പോൾ തന്നെ ആദ്യം രാധിക ശരത് കുമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് ഇതിലെ നടി, ആ ഒരു കഥാപാത്രം ചെയ്യാൻ പോകുന്നതെന്ന്. ആൻഡ് ഹി ഡിഡ്ന്റ് സേ എനിതിങ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതില് നടിയോ ആയിട്ട് രാധിക മാമിന്റെ അടുത്തേക്കാണ് സംവിധായകൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ഫൈനലി മമിതാ ബൈജു ആണെന്ന് അറിഞ്ഞപ്പോ ഷീ റിമെമ്പർ ഒരു പഴയ ഇൻസ്റ്റൻസ്. ഡ്യൂഡ് എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ ആ സെറ്റിലേക്ക് രാധിക മാം പോയിട്ടുണ്ടായിരുന്നു. അന്നാണ് മമിതയെ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ടു ഷോർട്ട് ടു ജഡ്ജ്, അതുകൊണ്ട് തന്നെ ഞാൻ ജഡ്ജ് ചെയ്തില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ കമന്റ്. കമന്റ് മാത്രമല്ല കേട്ടോ, നമ്മൾ ഏതൊരു ഇൻഡസ്ട്രിയിലും നമ്മുടെ ആ ഒരു കഴിവ് തെളിയിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ഇച്ചിരി ടഫ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സീൻ, അത് ചെയ്ത രണ്ടാമത്തെ നിമിഷം തന്നെ വെങ്കിയോട്, അതായത് ചിത്രത്തിന്റെ സംവിധായകനോട് രാധിക ശരത് കുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്, യു കെൻ ലോക്ക് ഇറ്റ്. മമിത ആ സീൻ ഗ്രാസ്പ് ചെയ്ത രീതി രാധിക മാമിനെ ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. ആൻഡ് ഷീ ആഡഡ് ഓൺ, വളരെ ചുരുക്കം പെൺകുട്ടികൾക്ക് മാത്രമേ ഈ ഒരു കഴിവ് ഞാൻ കണ്ടിട്ടുള്ളൂ. ആൻഡ് ഷീ ഡിഡ് ഇറ്റ് ഇൻ എ വെരി സ്പ്ലെൻഡിഡ് വേ. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സൂര്യയും മമിതയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീന്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അക്കൂട്ടത്തിൽ തന്നെ രാധിക മാം മെൻഷൻ ചെയ്തു പോയ മറ്റൊരു നടി സായി പല്ലവിയായിരുന്നു. സായി പല്ലവിയും ഇതുപോലെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ആക്ട്രസ് ആണ്. എന്തായാലും മമിതയ്ക്ക് ഇതേ ഒരുപാട് അപ്രിസിയേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗംഭീരമായിട്ടുള്ള ചിത്രം കാണാൻ വേണ്ടിയിട്ടാണ്. നാട്ടിലെ പ്രീ ബുക്കിംഗ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 14th ആണ് ചിത്രം റിലീസ് ചെയ്യുന്നത് വേൾഡ് വൈഡ് ആയിട്ട്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം.

0: ഷിഷേഡോയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒറിയഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
2: മഴ പാടും കുളിരായി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് മാറ്റണി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവി അപ്ഡേറ്റ് ആണ് ഇനി എനിക്ക് പറയാനുള്ളത്. ആസ് എൻ ആക്ടർ ദിസ് പേഴ്സൺ ഇസ് വണ്ടർഫുൾ, പക്ഷേ ഒരു സംവിധായകൻ എന്ന നിലയിൽ ദാ മറ്റൊരു ഗംഭീരമായിട്ടുള്ള ചിത്രവുമായിട്ട് എത്തുകയാണ്. തമിഴകത്തിന്റെ ആക്ഷൻ താരം വിശാൽ സംവിധാനം ചെയ്യുന്ന ചിത്രം മകുടം. മൂവിയുടെ ട്രെയിലർ ഇസ് ഓൾറെഡി ഔട്ട് ആൻഡ് വരുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ബിയോണ്ട് നെക്സ്റ്റ് ലെവൽ. ടീസർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി എ പവർ പാക്ഡ് ആക്ഷൻ എന്റർടൈനർ. ദർ ഇസ് നോ ഡൗട്ട് ഓൺ ദിസ്. ഇതുവരെ ആ ട്രെയിലർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും, ബിക്കോസ് ഇറ്റ്സ് സച്ച് എൻ അമേസിംഗ് ട്രെയിലർ. അപ്പോൾ മൂവി എത്ര മാത്രം എക്സ്പെക്ടേഷൻ ആണ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടി സാധിക്കുന്ന ഒരു ട്രെയിലർ തന്നെയാണ്. ചിത്രത്തിന്റെ പോസ്റ്ററിലെ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ലുക്കിലൊക്കെയാണ് വിശാൽ എത്തുന്നത്. എന്താണ് ഇനി ചിത്രത്തിൽ നമ്മളെ കാത്തിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ രണ്ട് ദിവസവും കൂടി വെയിറ്റ് ചെയ്യണം. വേൾഡ് വൈഡ് ആയിട്ടുള്ള റിലീസിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. ഓഗസ്റ്റ് 14 തീയതി, ഓഗസ്റ്റ് 14 തന്നെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫെസ്റ്റിവൽ സീസൺ വരാൻ പോവുകയാണ്. അത് ബേസ് ചെയ്ത് ഒരുപാട് മൂവീസ് പ്ലാനിങ്ങിലുണ്ട്. ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന, വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് സിനിമകൾ, ഈ സിനിമകളൊക്കെ തന്നെ കാണാനും എൻജോയ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും ഒക്കെ നമ്മൾ റെഡി ആയിരിക്കുമ്പോൾ ലേറ്റസ്റ്റ് സിനിമ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. ഇന്നത്തേക്ക് എന്തായാലും ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഐ വിൽ ബി ബാക്ക് വെരി സൂൺ. സോ സീ യു ഓൾ ദെൻ. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ ബൈ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: Good evening, good evening. 917 ഈവനിങ്സിന്റെ ടൈമാണ്. എല്ലാവർക്കും ഒരു അടിപൊളി ഈവനിങ്ങും അതിനോടൊപ്പം ഒരു ഹാപ്പി വീക്കെൻഡും ഞാൻ വിഷയമാണ് കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് നീതുവിൻ്റെ ആദ്യത്തെ ഈവനിങ് സുനോ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരുടെ മെസ്സേജസ് പോന്നോട്ടെ. വീക്കെൻഡാണ്, വീക്കെൻഡിലുപരി കുറച്ചധികം ഇവൻറ്റുകളും കാര്യങ്ങളൊക്കെ ലൈവ് ആകുന്ന സമയമാണ്. ഇവൻറ്റുകൾ മാത്രമോ, എവിടെയൊക്കെയാണ് ഓണാഘോഷങ്ങൾ? എനിക്ക് വയ്യ, ലിസ്റ്റെടുത്ത് ഒരു പരിപാടി ഈ പറഞ്ഞ പോലെ തീരുന്നില്ല. മാത്രമല്ല ഓണസദ്യകൾ നടക്കുന്ന സമയമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വീക്കെൻഡ് മുതൽ, ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, എന്നാൽ ഈ ഒരു വീക്കെൻഡ് മുതൽ ഭയങ്കര ആവേശത്തിലാണ് ഓരോ റെസ്റ്റോറൻസും ഇങ്ങനെ ഓണസദ്യ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്തായാലും ഇന്ന് സാത്തറിൽ പോയി ഓണസദ്യയൊക്കെ കഴിച്ചു, അടിപൊളി സദ്യ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ മുൻപും പറഞ്ഞ പോലെ അധികം മത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്നതിൻ്റെ ഒരു ഓർഡർ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ക്ഷീണമൊന്നുമില്ല. ഓണസദ്യ കഴിക്കുമ്പോൾ നമ്മൾ അതേപോലെ തന്നെ ആയിരിക്കണം. ഓണസദ്യ കഴിച്ചതിന് ശേഷം ഭയങ്കര ക്ഷീണം വരുന്ന രീതിയിലേക്ക് എത്തരുത് കേട്ടോ. എന്തായാലും ഓണ സമയം ഇതാ എത്തുന്നു. ഇനി ഈ ഒരു വീക്കെൻഡ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും അത്തമെത്തും. ആ ഒരു അത്തത്തിൻ്റെ നിറവിൽ തന്നെയായിരിക്കും. എനിവേ, ഈ ഒരു വീക്കെൻഡ് അതിനോടൊപ്പം തന്നെ ഈവനിങ്സ് ആഘോഷിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ കൂടുന്നത് ഇന്നു മുതൽ ഓണം തീരുന്ന വരെയായിരിക്കും. അപ്പം ഈ ഒരു ഓണ സമയത്ത് ഞാൻ ടോട്ടലി ഈവനിങ് വിശേഷങ്ങളുമായിട്ട് ഫുൾ ഓണ വൈബുമൊക്കെ ആയിട്ടായിരിക്കും നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത്. അപ്പോൾ സൺഡേ മുതൽ നമുക്ക് ഭയങ്കര രസമായിട്ട് ഓണ വൈബിലേക്ക് പോകണം. പക്ഷെ അതിന് മുൻപായിട്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ചർച്ച ചെയ്യാം. ഒരുപാട് ഖത്തർ അപ്ഡേറ്റുകൾ പറയാനുണ്ട്, ഒരുപാട് മറ്റ് വിശേഷങ്ങൾ പറയാനുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ഗിഫ്റ്റുകൾ തരാനുണ്ട്. ഓ, എനിക്ക് വയ്യ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒക്കെ ഇടയിൽ ചൂടൻ ചായ കുടിച്ചിട്ട് സെറ്റായിട്ടിരുന്നോ. ഞാനും പോയിട്ട് എൻ്റെ കട്ടൻ ചായ പുറത്തിരിക്കുന്നുണ്ട്, ഞാൻ ഇട്ടിട്ട് വന്നതേ, പക്ഷെ അപ്പോഴത്തേക്ക് സമയമായി. അപ്പം ഞാനും പോയി ചായ ഒന്ന് തീർത്തിട്ട് വരാം. നിങ്ങളും നല്ല ചായയൊക്കെ കുടിച്ച് എൻ്റെ കൂടെ ഈ ഒരു ഈവനിങ് ഡ്രൈവിൽ കൂടെ കൂടിക്കോളൂ. എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് ഈവനിങ് വൈബിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഫ്രണ്ട്ഷിപ്പ് സോങ്ങിൽ തന്നെ തുടങ്ങിയാലോ. നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു സെൽഫി എടുത്തിട്ട് എനിക്ക് ഇപ്പം തന്നെ മെസ്സേജ് അയക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ വേഗം തന്നെ മെസ്സേജ് 5000 9917.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: വെൽക്കം ബാക്ക്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. 9:17 ഈവനിങ്സിന്റെ ടൈമിൽ ഇനി ചെറുതായിട്ടൊന്ന് നമുക്ക് പുറത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിയാലോ. ബിക്കോസ് നല്ല രീതിയിൽ ഇപ്പോൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട ബ്ലോക്ക് ആണോ എന്നൊക്കെ ആലോചിച്ച് പോകുന്നവരുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഒരു ട്രാഫിക്
0: അപ്ഡേറ്റ്.
2: കോർണിഷിന്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അൽബിദ പാർക്കിന്റെ ആ ഒരു ഭാഗം എത്തുമ്പോഴാണ് കുറച്ചൊരു സ്ലോ മൂവിങ് ട്രാഫിക് ഉള്ളത്. ഇനി നേരെ തിരിച്ച് നമ്മുടെ ദോഹയുടെ ആ ഒരു ഭാഗത്തേക്ക് എത്തുകയാണെങ്കിൽ സൽവാർ റോഡിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. സൽവാർ റോഡിൽ മിഷ്റബിൽ നിന്നും നേരെ ജെയ്ദ ഫ്ലൈ ഓവറിന്റെ അവിടെ കുറച്ച് സ്ലോ മൂവിങ് ട്രാഫിക് ആണ്. അത് കഴിഞ്ഞിട്ട് റമദയിൽ നിന്നും ആ ഒരു സിഗ്നൽ കഴിഞ്ഞ പാടെ കുറച്ച് ട്രാഫിക് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ സീറിംഗ് റോഡിൽ പ്രത്യേകിച്ചും റൗദത്ത് അൽഖീൽ പാർക്കിന്റെ ആ ഒരു ഭാഗം എത്തുന്ന സമയം മുതൽ ഏകദേശം അങ്ങ് എയർപോർട്ട് സ്ട്രീറ്റിന്റെ ആ ഒരു ഭാഗം എത്തുന്ന വരെ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൗദത്ത് അൽഖീൽ സ്ട്രീറ്റും നല്ല ട്രാഫിക് ഉണ്ട്. അതായത് മുന്തസയിലൂടെ അല്ലെങ്കിൽ മമ്മൂറയിലൂടെ ആ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ വന്ന് നേരെ ഡീറിങ്ങിലേക്ക് കയറുന്ന ആ ഒരു ഭാഗം വരെ നല്ല തിരക്കാണ്. പിന്നെ എയർപോർട്ട് സ്ട്രീറ്റ് വലിയ രീതിയിൽ കുഴപ്പമില്ല, വലിയ ട്രാഫിക് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ മത്താർ ഫുഡ് സ്ട്രീറ്റിലും വലിയ ട്രാഫിക് ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അതുവഴി ട്രാവൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി വേറെ എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി കേട്ടോ. 5000 9 1 7 അപ്പോ ഗ്രീൻ സിഗ്നൽ ആണിപ്പോ നിങ്ങളുടെ മുൻപിൽ എന്നുണ്ടെങ്കിൽ പൊയ്ക്കോളൂ. നീല വണ്ടി എടുത്ത് നല്ലപോലെ സമാധാനത്തിൽ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ഈ ഒരു ഡ്രൈവ് അടിപൊളിയാക്കിക്കോ. എന്തായാലും ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു കൂടെയുള്ള ഫ്രണ്ടിന്റെ ഒരു ഫോട്ടോ ഒക്കെ അയക്കാൻ പറ്റുകയാണെങ്കിൽ അയച്ചു എന്ന്. അപ്പൊ എനിക്ക് മുജീബിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ആൾ എനിക്ക് തോന്നുന്നു സെൽഫി ആണോ വേറൊരാള് സ്വന്തമായിട്ട് എടുത്ത ഫോട്ടോ ആണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഷാനിബ് അയച്ചിരിക്കുന്നത് എഗെയിൻ ഒരു ട്രാഫിക് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് എവിടെയാണെന്ന് ഞാൻ നോക്കുകയായിരുന്നു. ഞാനിത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. എനിക്കത് ചെറിയ രീതിയിൽ ഇതാവുന്നേ ഉള്ളൂ, വലിയ രീതിയിൽ എനിക്കത് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഷാനിബേ, ഇത് എവിടെയാണ്? എനിക്കങ്ങോട്ട് കിട്ടുന്നില്ല, എനിക്കത് സൂം ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുറേ നേരമായിട്ട് സൂം ചെയ്യാൻ നോക്കുകയാണ്, പക്ഷെ പറ്റുന്നില്ല കേട്ടോ. കുഴപ്പമില്ല, എന്തായാലും ആ ഒരു ട്രാഫിക് എവിടെയാണെന്നുണ്ടെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഞാൻ നേരെ 24-ൽ നിന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോവാണ്. സന മൊയ്തൂട്ടിയും സിത് ശ്രീറാമും പാടിയ പാട്ട്. ഒപ്പം നിങ്ങളുടെ ഫേവറേറ്റ് സോങ് ഏതാണോ ഇപ്പം ഏത് പാട്ട് കേൾക്കണം, മെസ്സേജ് അയച്ചോളൂ 5000 9 1 7.

0: रेट अपडेट ब्रॉट यू बाय स्काई ज्वेलरी.
1: स्काई ज्वेलरी नाउ ओपन एट सफारी मॉल अबू हमूर.
2: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ഇങ്ങനെയാണ്. 24 ക്യാരറ്റ് ഗോൾഡ് 528.5 പൂജ്യം കത്തറിയാൽ 22 ക്യാരറ്റ് ഗോൾഡ് 487 കത്തറിയാൽ 21 ക്യാരറ്റ് ഗോൾഡ് 461.50 കത്തറിയാൽ 18 ക്യാരറ്റ് ഗോൾഡ് 398.50 കത്തറിയാൽ. അപ്പൊ ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ കുറച്ച് മുൻപ് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെസ്സേജ് വന്നത് ആക്ച്വലി നമ്മുടെ സജീർ സഞ്ജുവിൽ നിന്നാണ്. അപ്പൊ സജീർ ചോദിച്ചിരിക്കുന്നത് എനിക്കൊരു പാട്ട് വെച്ചു തരണം, എന്റെ ഫേവറേറ്റ് സോങ് ആണ് അത്രേ. അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ വെച്ചു കൊടുക്കാതിരിക്കും?

അപ്പൊ എന്തായാലും ഇങ്ങനത്തെ പാട്ട് വരുന്നുണ്ട്. ഈ ഒരു സോങ് എന്തായാലും ഞാൻ ആൾക്ക് വേണ്ടിയിട്ട്, സജീറിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഷാനിബിന്റെ മെസ്സേജ് ഉണ്ട്. ബ്ലോക്കിൽ പെട്ട് കിടക്കുമ്പോൾ കേൾക്കാൻ പറ്റിയ നല്ല പാട്ട് വയ്ക്കൂ, അതായത് ഡെപ്പാംകൂത്ത് പാട്ട് വയ്ക്കൂ. കുറച്ചൊന്ന് ഒന്ന് ചാർജ് ആവാൻ കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള പാട്ട് വേണമെന്നാണ് പറയുന്നത്.

ഈ പാട്ടും അതിനോടൊപ്പം തന്നെ മറ്റു ചില അടിച്ചു പൊളി പാട്ടുകളും വരുന്നുണ്ട് കേട്ടോ. കേൾക്കാനായിട്ട് കേട്ടോണ്ടിരിക്കണം കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. പക്ഷെ അടിച്ചു പൊളിയിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കളെ വണ്ടി ഓടിക്കാൻ നേരത്ത് പ്രത്യേകിച്ചും നന്നായിട്ട് ഇങ്ങനെ ഇരുട്ടി വരുന്ന ഈ ഒരു കാലാവസ്ഥയിൽ നല്ല ചായയും കയ്യിൽ പിടിച്ച് അത് കുടിച്ചു പോകുമ്പോൾ താളവട്ടത്തിലെ ചെറുതായിട്ടൊന്ന് ആക്കുളക്കാണ്, പക്ഷെ താളവട്ടത്തിലെ എം ജി ശ്രീകുമാറും ചിത്രശേഷിയും പാടിയ ഈ ഒരു പാട്ട്, ഇത് കേൾക്കാൻ അത് കേട്ടിങ്ങനെ ഇരിക്കാൻ മറ്റൊരു പാട്ടിനെ കൊണ്ടും ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ബാക്കി സോങ്സ് ഒക്കെ വരും, അഫ്കോഴ്സ് അടിച്ചുപൊളി വേണ്ടവർക്ക് അടിച്ചുപൊളി ഇവിടെ റെഡിയാണ്. പക്ഷെ ഇപ്പം നമുക്ക് ഈ ഒരു സോങ്ങിൻ്റെ ബ്യൂട്ടി അത് നമുക്ക് എൻജോയ് ചെയ്യാം കേട്ടോ.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: You're listening to
2: 917 evenings. 917 evenings.
3: Joy Alukas 917 evenings.
4: Presented by Joy Alukas, world's favorite jeweler.
5: Powered by
6: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
4: And
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: ഈ പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് കേട്ടോ. സാലറി വരാതെ മൂഡ് ഓഫ് ആയിട്ട് പോകുന്ന ഒരാളുണ്ട്. ആ ഒരു സിറ്റുവേഷനെ പറ്റിയ ഒരു സോങ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സോങ് ഞാൻ ആസിഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇപ്പിടിച്ചോ. ഇത് കേൾക്കുന്ന മിക്ക ആൾക്കാരുടെ അവസ്ഥ അതൊക്കെ തന്നെ ഇരിക്കുന്നേ. അപ്പൊ നമ്മൾ മൂഡ് ഔട്ടൊന്നും ആയിരിക്കണ്ട. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത രണ്ട് അടിച്ചുപൊളിപ്പാട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് അടിച്ചു പൊളിക്കാന്നേ.

0: സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: One seven evenings.

ഞാക്കുമൊക്കെ സോങ്ങൊക്കെ കേട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ട് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റി ഉണ്ടല്ലേ പുറത്ത്. യെസ്, ഐ ക്യാൻ ഫീൽ ദാറ്റ്. കാരണം കുറച്ച് മുൻപ് പുറത്തിറങ്ങിയപ്പോൾ അയ്യോ ചൂടും ഹ്യൂമിഡും കാരണം വയ്യായിരുന്നു. എന്തായാലും നമ്മുടെ ഖത്തർ മെറ്റീരിയോളജി പറഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ കാലാവസ്ഥാ വകുപ്പിൻ്റെ വക നിർദ്ദേശവും അത് തന്നെയാണ്. ബേസിക്കലി ഖത്തറിൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഹ്യൂമിഡും കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലായിരിക്കും ഇനി അങ്ങോട്ടേക്ക്. സോ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ബി ലിറ്റിൽ മോർ കെയർഫുൾ. പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്താണെങ്കിലും മിസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടാൻ ചാൻസസ് ഇനി അധികമാണ്. ഡേ ടൈമിൽ ഹ്യൂമിഡിറ്റി കൂടും. 34 to 45 degrees Celsius ആയിരിക്കും ഓരോ ദിവസവും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഫ്രൈഡേ ആൻഡ് പ്രത്യേകിച്ചും ഈ വീക്കെൻഡ് കേട്ടോ, ഫ്രൈഡേ സാറ്റർഡേ ആയിരിക്കും കുറച്ചധികം ഹ്യൂമിഡിറ്റി കൂടാൻ ചാൻസസ്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എന്തായാലും കുറച്ച് കൂടുതൽ എക്സ്ട്രാ കെയർ എടുക്കണ്ടേ. നല്ലപോലെ നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ആക്കാനായിട്ട് ഓർക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ പണിപാലം വെള്ളത്തിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എപ്പോഴും ഒരു കുപ്പി വെള്ളം കയ്യിലെടുത്തിട്ട് വേണം പുറത്തേക്ക് വണ്ടിയിലേക്കൊക്കെ കയറേണ്ടത്. ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഒരു ദിവസം എനിക്ക് നല്ല രീതിയിലൊരു ഡീഹൈഡ്രേഷൻ ഫീൽ ചെയ്ത് എന്തൊക്കെയോ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അടുത്ത് അപ്പത്തിൻ്റെ അടുത്ത് കുറേ വെള്ളം കമത്താൻ നോക്കരുത്. കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഞാൻ കിടന്നു. ബട്ട് പിറ്റേ ദിവസം ഞാൻ കുറച്ചും കൂടി കെയർഫുള്ളായി. ലൈക്ക് മോർണിംഗ് മുതൽ നൈറ്റ് വരെയുള്ള സമയത്ത് നല്ല രീതിയിൽ ഇൻ്റർവൽ ഗ്യാപ്പ് അനുസരിച്ച് ഞാൻ വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാരി പൊത്തലാണ് ഇപ്പോൾ. അത്രയും സൺസ്ക്രീൻ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുപോലെ ഡ്രസ്സ് ഇടുമ്പോൾ സൂക്ഷിക്കുക, ബ്ലാക്ക് കുറച്ചൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് എയർ സർക്കുലേഷനുള്ള ഡ്രസ്സസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഈ ഒരു സമ്മർ ടൈമിൽ. പിന്നെ ഷീറ്റ്സ് അല്ലെങ്കിൽ കൂളിംഗ് ക്ലാസ്സസ്, ഈ ഒരു സ്പെക്സും കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ നിങ്ങൾക്കിപ്പോൾ പവർ കൂളിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ പവർ ആയിട്ടുള്ള ഈ ഷീറ്റ്സും കിട്ടുന്നതാണ്, അതുകൊണ്ട് പിന്നെ നോ പ്രോബ്ലം. അപ്പോൾ അതും യൂസ് ചെയ്യാനായിട്ട് ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത് പാട്ടിലേക്ക് പോവാണ്. മീശ മാധവനിലൊരു സോങ്ങിലേക്കാണ് പോകുന്നത്. റിമീ ടോമി ആൻഡ് ശങ്കർ മഹാദേവൻ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
2: എന്ത്?
1: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
2: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
1: അതെ നീ, എല്ലാ ദിവസവും.
2: ആഹാ, ഞാൻ എന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
3: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
4: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
6: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവന്റെ കയ്യിൽ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റവും പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
7: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: enjoy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: 917 ഈവനിങ്സ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ് കൂടിയുള്ളത്. സോ ഈ ഒരു ടൈമിൽ ഞാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ തരികയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ രണ്ട് ഓപ്ഷനിൽ നിന്നും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, ഓപ്ഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളൊരു രണ്ടും ഈ പറഞ്ഞ പോലെ ഒരു വെക്കേഷൻ പോകാനുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റി. പക്ഷെ സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പോലും കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ അത്ര ബഹളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് എന്നാൽ സമാധാനമുള്ള ബട്ട് ലക്ഷറി ആയിട്ടുള്ള അടിപൊളി അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളും റിസോർട്ടുകളും അല്ലെങ്കിൽ ഈവൻ റൂംസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള അവിടെ എല്ലാ രീതിയിലുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള സർവീസസും ഉണ്ടാകും. നമുക്ക് എന്ത് വേണോ അവിടെ വാങ്ങാൻ കിട്ടും. എല്ലാ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ ക്വിസീനും കിട്ടും. അത് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മാത്രം മതി, നോ പ്രോബ്ലം. ആൻഡ് യു ക്യാൻ യുനോ വ്ളോഗ് ദാറ്റ് പ്ലേസ്. ആ വ്ളോഗ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇതിലേക്ക് വിടാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള സ്ഥലമാണോ?
6: വചനങ്ങളിലൂടെ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ ആകാശാധിപനായ ദൈവം നിങ്ങളോട് ദയ കാണിക്കും.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ

ഞാൻ വലിയ കാര്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കറക്റ്റ് പ്രെയർ ടൈം ആയിരുന്നു ഞാൻ അറിഞ്ഞില്ല. എനിവേ വെൽക്കം ബാക്ക്. ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് രണ്ട് ഓപ്ഷനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പൊ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക്, ഒന്ന് വെക്കേഷന് പോകാൻ വേണ്ടിയിട്ട് തരുന്ന രണ്ട് ഓപ്ഷൻ. ഒന്ന് ഈ പറഞ്ഞ പോലെ വലിയൊരു സിറ്റി തന്നെയാണ്, ബട്ട് ഇത്രയും ഭയങ്കര തിരക്കോ കാര്യങ്ങളൊന്നും അല്ല, ബട്ട് കുറച്ചും കൂടി സമാധാനമായിട്ട് നമുക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ എല്ലാ രീതിയിലുള്ള ഒരു സർവീസസും കിട്ടുന്ന, എല്ലാ രീതിയിലുള്ള ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളും കിട്ടുന്ന ഹോട്ടൽ റിസോർട്ട് എല്ലാം അടിപൊളിയാണ്, വൈഫൈ ഹൈ സ്പീഡാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്ളോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം, എന്തും ചെയ്യാം, അടിപൊളിയായിട്ട് ഒക്കെ പൈസ കൊടുക്കുക, സ്പെൻഡ് ചെയ്യുക, പോരാ, അടിച്ച് പൊളിച്ചിട്ട് പോരാ. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ വെക്കേഷന് വേണ്ടിയിട്ടുള്ള. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, ഒരു നാടൻ സ്ഥലം, അതായത് വളരെ വളരെ വളരെ റിമോട്ടായിട്ടുള്ള ഭയങ്കര ഉൾ ഗ്രാമം എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ഉൾഗ്രാമം. അവിടെ ചെന്നിട്ട് വൈഫൈ കിട്ടൂല, അല്ലെങ്കിൽ ഈവൻ നമുക്ക് ഈ കറക്റ്റ് കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. നമുക്ക് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ജസ്റ്റ് ഓർഡർ ചെയ്ത ഫുഡ് കൊണ്ടുതരാനായിട്ടുള്ള ഡെലിവറി ഗൈസോ ഒന്നുമില്ലാത്ത തനി നാടൻ, നമ്മുടെ ഒരു സൗകര്യങ്ങളും ഇല്ലാണ്ട് ഉള്ള ഒരു സ്ഥലം. ഈ രണ്ട് ഒരു ഒരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെക്കേഷന് പോവാൻ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കും? ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ ഏത് തിരഞ്ഞെടുക്കും? ഇതേപോലുള്ള എല്ലാ ലക്ഷറിയും കിട്ടുന്ന, എല്ലാം കംഫർട്ടബിളി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എടുക്കുമോ? നേരെ തിരിച്ച് ഓരോ രീതിയിൽ അടിച്ചു പൊളിയോ കാര്യങ്ങളോ ഒന്നുമില്ല, കുറച്ച് കാമായിട്ട് എല്ലാത്തിൽ നിന്നും ഒരു ഒരു എന്താ പറയുക വലിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് ഈവൻ നെറ്റ്

ഫീഡ്ബാക്കോ വലിയ കമ്മ്യൂണിക്കേഷനോ ഒന്നുമില്ലാതെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു രീതിയിലുള്ള കംഫർട്ടും ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് പോകുമ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏത് ഓപ്ഷൻ നിങ്ങൾ എടുക്കുമെന്ന് പറയുക. വേഗം മെസ്സേജ് അയച്ചോ 5000917. കാൻസൽ ഹവ് യു പറയാണ് സെക്കൻഡ് വൺ എന്ന്, ഇത് അടുത്ത ആളും പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ എന്ന്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും കൂടി ഞാൻ നോക്കട്ടെ. അപ്പൊ എന്തായാലും വേഗം മെസ്സേജ് ആയി കിട്ടോ 5000917. ജസ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ, ലക്ഷറി ഓപ്ഷൻ, കംഫർട്ടബിൾ ഓപ്ഷൻ, ഓർ ദ സെക്കൻഡ് ഓപ്ഷൻ, ഒരു കംഫർട്ടും ഇല്ലാത്ത ഒരു വില്ലേജ്, ഭയങ്കര ഉൾഗ്രാമം, ഇതിൽ രണ്ടിൽ ഏത് തിരഞ്ഞെടുക്കും, ഫസ്റ്റ് ഓർ സെക്കൻഡ്? വേഗം മെസ്സേജ് അയച്ചോട്ടോ 5000917.

0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: അടിച്ചു പൊളിക്കാൻ, വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ ഇങ്ങനത്തെ കുറച്ചധികം പാട്ടുകളുമായിട്ട് അഷ്ടമിയാണ് കൂടെയുള്ളത്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ ആടി ടൂയിലെ സോങ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയം.
1: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
2: powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
1: and
4: Marza Hypermarket be fresh be you visit your nearest store today.
0: ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമോ അതോ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമോ എന്ന്. രണ്ട് ഓപ്ഷൻസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മെസ്സേജിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ഓരോ മെസ്സേജും ഇങ്ങനെ വായിക്കുമ്പോൾ. സോ ബേസിക്കലി ചോദിച്ചത് ഇങ്ങനെയാണ് കേട്ടോ, ഒരു വെക്കേഷന് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള, നല്ല ലക്ഷറി ആയിട്ടുള്ള, എല്ലാ സർവീസസും കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റിയിൽ പോയി അടിച്ചു പൊളിച്ചിട്ട് തിരിച്ച് വരുമോ, നേരെ തിരിച്ച് വെക്കേഷന് വേണ്ടിയിട്ട് ഒരു റിമോട്ടായിട്ടുള്ള ഭയങ്കര ഉൾഗ്രാമത്തിൽ ഒരു രീതിയിലുള്ള ഫെസിലിറ്റിയും ഇല്ലാതെ, ഇന്റർനെറ്റ് സ്പീഡ് പോലും ഇല്ലാതെ, എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച് ആയിട്ട് കുറച്ച് നാൾ സർവൈവ് ചെയ്തിട്ട് തിരിച്ചു വരുമോ. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മിക്സ്ഡ് അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അൻസൽ ഹബീബ് ആണ് തുടക്കം കുറിച്ചത് സെക്കൻഡ് ഓപ്ഷൻ എന്ന്. അതിനോടൊപ്പം തന്നെ എസ് കെ ആൻഡ് കെ കെ രണ്ടുപേരും ഷോർട്ട് ഫോം ആണല്ലോ. എന്തായാലും രണ്ടുപേരുടെയും ആ ഒരു മെസ്സേജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് അബ്ദുൽ ജലീലിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, അനൂപ് ഫസ്റ്റ് ഓപ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഞാൻ അതുപോലെ ആയിരുന്നു, ഞാനിപ്പോൾ നാട്ടിൽ വിസിറ്റ് ചെയ്ത പ്ലേസ് അകുമ്പം എന്നാണോ വായിക്കുക. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. സൗകര്യങ്ങൾ ഭയങ്കര കുറവായിരുന്നു, ബട്ട് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നാണ് അനൂപ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അത് വേറൊരു കാര്യം, ഈ നേച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് പോയി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെ ആയിരിക്കും എന്തായാലും സെക്കൻഡ് ഓപ്ഷൻ. ബുജേർ മുഹമ്മദിൻ്റെ മെസ്സേജ് ഓപ്ഷൻ വൺ ആണ്. ഹോളിഡേ മാക്സിമം അടിച്ചു പൊളിക്കണം, അതാണ് ആളുടെ ഒരു ഒരു ഒരു മോട്ടോ. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ യോജിക്കുന്നു. പക്ഷേ ബ്ലെസ്സിൻ്റെ മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വെക്കേഷന് പോകാനാണെങ്കിൽ സെക്കൻഡ് എല്ലാവരും സെലക്ട് ചെയ്യും, പക്ഷേ ഒരു വീക്കിൽ കൂടുതൽ അവിടെ സർവൈവ് ചെയ്യാൻ പാടായിരിക്കും. കാരണം എൻ്റെ വീട് ഇടുക്കിയിലാണ്. ഏകദേശം സെക്കൻഡ് ഓപ്ഷൻ പോലെയൊക്കെ ആയിരുന്നു കുറേ കാലം മുൻപ് വരെ. റിലേറ്റീവ്സൊക്കെ ചിൽ ചെയ്യാൻ വേണ്ടി നാട്ടിൽ വരും, കുറച്ച് ദിവസം കഴിയുമ്പോൾ മടുക്കും. എല്ലാവർക്കും മൊബൈൽ ഇല്ലാത്ത എത്ര ദിവസം ജീവിക്കാൻ പറ്റും? അതാണ് മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മെസ്സേജ് ഒരു നോൺ ഡെവലപ്ഡ് വില്ലേജ് പോലെ, അതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന ആളുടെ പേര് പറഞ്ഞിട്ടില്ല, മുഹമ്മദ് ലുവൈ ആണെന്ന് തോന്നുന്നു. എന്തായാലും സെക്കൻഡ് ഓപ്ഷനാണ് ചൂസ് ചെയ്യുക. മാക്സിമം റിലാക്സിങ്ങിന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് ഓപ്ഷൻ ആൻഡ് ദാറ്റ് ഈസ് ബെറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയോ, ഈ പറയുന്ന സെക്കൻഡ് ഓപ്ഷൻ, അതായത് ഒട്ടും നമുക്ക് കംഫർട്ട് അല്ലാത്ത ഒരു രീതിയിലും ഫെസിലിറ്റീസോ ഒന്നും തന്നെ ഇല്ലാണ്ട് നമ്മൾ പെട്ടുപോകാൻ, അതായത് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച് ആയിട്ട് ഒരു രീതിയിലുള്ള കംഫർട്ടബിളും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകുന്നതിനെ പറയുന്ന പേരാണ് റിവേഴ്സ് വെക്കേഷൻ. ഓക്കെ, ഇപ്പോഴത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് റിവേഴ്സ് വെക്കേഷൻ. ഇപ്പം നമ്മൾ നോർമൽ ജീവിതത്തിൽ ഭയങ്കര കംഫർട്ടായിട്ടായിരിക്കും ജീവിക്കുന്നത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തിന് സോഫയിൽ നിന്ന് എഴുന്നേൽക്കണ്ട, അതിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഡോറിൻ്റെ മുൻപിൽ ആരാ വന്ന് നിൽക്കുന്നതെന്ന് നോക്കാം. ഫോണിൽ അപ്പം തന്നെ അവിടെ കോളിംഗ് ബെല്ലടിച്ചാൽ ക്യാമറ വരും, അവിടെ ആരാ നിൽക്കുന്നത്. ആ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അവരോട് സംസാരിക്കാം, വേണമെങ്കിൽ അവിടെ ഫുഡ് വെച്ചിട്ട് പോകാൻ പറയാം, അവിടെ ഇരുന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്യാം, അവിടെ ഇരുന്ന് തന്നെ അലക്സ സ്വിച്ച് ഓൺ ചെയ്ത് എ സി പറഞ്ഞാൽ എ സി ഓൺ ചെയ്ത് തരും, ടി വി ഓൺ ചെയ്യാൻ പറഞ്ഞാൽ ടി വി ഓൺ ചെയ്ത് തരും, പാട്ട് കേൾക്കണോ പാട്ട് കേൾക്കാം, അതൊക്കെ പോട്ടെ. ഇനി സിനിമ കാണണോ അവിടെ ഇരുന്ന് സിനിമ കാണാം, ഭക്ഷണം കഴിക്കണോ വന്ന സാധനം വന്ന് കഴിഞ്ഞാൽ നേരെ എടുത്ത് സോഫയിൽ ഇരുന്ന് തന്നെ കഴിക്കാം. ഒരു രീതിയിലും അനങ്ങാണ്ട് കംഫർട്ടബിളായിട്ട് സ്വന്തമായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് ഒരു രീതിയിലും ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാതെയാണ് ഇരിക്കുന്നത്. സോ അങ്ങനെ ഉള്ളൊരു കംഫർട്ട് ലൈഫിൽ നിന്നും പുറത്ത് വരുന്നതിനും നേരെ ആ ഒരു ലൈഫിനെ ഡിസ്കംഫർട്ടിലേക്ക് മാറ്റുന്നതിനുമാണ് റിവേഴ്സ് വെക്കേഷൻ എന്ന് ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്ന പേര്. എന്നെ ഭയങ്കരമായിട്ട് കൗതുകം, എനിക്ക് ഭയങ്കര തോന്നിപ്പോയി, കാരണം ആ ഒരു പേരിൽ കേട്ടോ. കാരണം റിവേഴ്സ് വെക്കേഷൻ എന്നുള്ളൊരു വാക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വെക്കേഷന് പോകാം വെക്കേഷന് പോകാമെന്നേ നമ്മൾ പറയുള്ളൂ, റിവേഴ്സ് വെക്കേഷൻ ട്രൈ ചെയ്താലോ എന്നുള്ളൊരു സംഭവമാണ് ഇത്. എന്തായാലും ഈ ഒരു കാര്യത്തിനെ റിവേഴ്സ് വെക്കേഷൻ എന്നാണ് പറയുന്നതെന്ന് ഇതിൽ എത്ര പേർക്ക് അറിയായിരുന്നു എന്ന് എനിക്കറിയില്ല. ബട്ട് എനിബഡി വാസ് ലൈക്ക് ഓക്കെ ഐ ന്യൂ ദിസ് എന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, ബട്ട് എന്നെ പോലെ കുറെ പേരുണ്ടാവും റിവേഴ്സ് വെക്കേഷൻ എന്താന്ന് പോലും അറിയാത്ത ആൾക്കാര്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞു തന്നത്. എന്തായാലും അടിപൊളിയായിരുന്നില്ലേ ഇന്നത്തെ ബോർഡിംഗ് പാസിലെ വിശേഷം?
2: Ladies and gentlemen, please fasten your seatbelts.
5: Boarding pass. Dear passengers, have a safe and comfortable flight.
0: ആ കംഫർട്ടബിൾ ഫ്ലൈറ്റ് ഒന്ന് ലാൻഡ് ചെയ്യുന്നത് ഇതുപോലുള്ള ചില ഉൾഗ്രാമങ്ങളിലേക്ക് ചെന്ന് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടായിരിക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് അപ്സൈഡ് ഡൗൺ ആവും, റിവേഴ്സ് ആകും. അതിനെയാണ് റിവേഴ്സ് വെക്കേഷൻ. അങ്ങനെ റിവേഴ്സ് വെക്കേഷൻ ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞവരെയൊക്കെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് അക്നോളജ് ചെയ്യാണ്. അവർക്ക് വേണ്ടി ഒരു സൂപ്പർ ഒരു സോങ് ഞാൻ വെച്ചു തരാം. ബട്ട് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേട്ടോ, നമ്മൾ ഭയങ്കര കംഫർട്ടബിലിറ്റി എന്ന് പോവാന്ന് പറയുന്നത്. എനിവേ, ലെറ്റ്സ് ഹാവ് എ ബ്യൂട്ടിഫുൾ സോങ്. ആൻഡ് ഇപ്പോഴത്തെ ഈ ഒരു കംഫർട്ട് നിങ്ങളുടെ കാറിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. അടിപൊളിയായിട്ട് സ്വന്തം കാറിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് സോങ് വെച്ച് നിന്ന് നിങ്ങളെ ഹാപ്പിയാക്കുക, കൂടുതൽ കംഫർട്ടാക്കുക. അപ്പം അതിനുവേണ്ടി ഞാൻ കൂടെ തന്നെയുണ്ട്.

0: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
3: യു ആർ ലിസണിംഗ് ടു
2: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ.

0: रेट अपडेट ब्रॉट टू यू बाय स्काई ज्वेलरी.
1: स्काई ज्वेलरी नाउ ओपन एट सफारी मॉल अबू हमूर.
2: ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് കടക്കുന്ന സമയം ഇപ്പോൾ. 24 ക്യാരറ്റ് ഗോൾഡിന് 528.50 പൂജ്യം കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡിന് 487 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 461.50 പൂജ്യം കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 398.50 പൂജ്യം കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്.
3: Alukas 917 Evenings presented by Joy Alukas, world's favorite jeweler.
4: Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
3: And
6: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 6:51. ഈ ഒരു സമയം ഇങ്ങനെ നമ്മൾ റിവേഴ്സ് വെക്കേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈം തന്നെയായിരുന്നു. എനിവേ, ഈ റിവേഴ്സ് വെക്കേഷനെ കുറിച്ച് ഞാൻ കുറച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നു. ബേസിക്കലി ഷോപ്പിംഗ് അല്ലെങ്കിൽ ഡെലിവറി ആപ്സ്, ഒരു രീതിയിലുള്ള എയർ കണ്ടീഷനിങ് ഒന്നും ഇല്ലാത്ത, ചിലപ്പോൾ ഹിൽ ഏരിയ ആയിരിക്കാം, ചിലപ്പോൾ അങ്ങ് ഉൾഗ്രാമങ്ങളായിരിക്കാം, എന്തായാലും സ്വിഗ്ഗിയോ സൊമാറ്റോയോ ഒന്നും എത്തൂല, ലക്ഷറി ബാത്റൂം ഉണ്ടാവില്ല, ഹൈ സ്പീഡിൽ ഇന്റർനെറ്റ് ഉണ്ടാവില്ല, ഹോം സ്റ്റേകളോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്മോൾ ക്യാബിനുകളോ എന്തെങ്കിലും രീതിയിൽ ചിലപ്പോൾ അതുപോലെ ില്ലാതെ ആരുടെയെങ്കിലും വീടുകളിൽ വരെ പോയി ചോദിച്ച് സംസാരിച്ച് ചിലപ്പോൾ സ്റ്റേ ചെയ്യേണ്ട അവസ്ഥകൾ, അങ്ങനത്തെ രീതിയിലുള്ള സ്മോൾ വില്ലേജസ്, അങ്ങനത്തെ സ്ഥലങ്ങൾ താല്പര്യമുണ്ടോ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞു പിടിച്ചു പോകുന്നതിനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ബേസിക്കലി റിവേഴ്സ് വെക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ തന്നെ റെഫർ ചെയ്യുന്ന വേറൊരു ടേമും കൂടിയുണ്ട് കേട്ടോ, ട്രോമ ടൂറിസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ പേരുകൾ, ട്രോമ ടൂറിസം. അതായത് ഭയങ്കരമായിട്ട് നമ്മളെ സഫർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, അത്രയും നമ്മൾ കംഫർട്ടബിളിൽ നിന്നും ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പോകുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പേര് ന്യൂ ജെൻ കുട്ടികൾ ഇട്ടിരിക്കുന്നത്. സോ ബേസിക്കലി ഈ ഒരു സഫറിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വെക്കേഷൻ എടുക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? കുറച്ച് പേർക്ക് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും ഉറപ്പായിട്ടും. പക്ഷേ എക്സ്പേർട്ടുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ട്രോങ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നൊരു റീസൺ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ്. കാരണം ഇത്രയും ടഫായിട്ടുള്ളൊരു സർക്കംസ്റ്റാൻസിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ നമ്മൾ ഈ റിയാലിറ്റി ഷോയൊക്കെ കാണൂല്ലേ, ഫോർ എക്സാമ്പിൾ, ഒരു രീതിയിലും ലക്ഷറിയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കൂല. എല്ലാം കഴിഞ്ഞിട്ട് അവർ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റിയാലിറ്റി ഷോ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് നെറ്റ്ഫ്ലിക്സിലായിരുന്നു. സോ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് അതിൽ ഇൻ ബിറ്റ്വീൻ പറയുന്നൊരു വാക്കുണ്ട്. അതിലൊരാൾ ഭയങ്കരമായിട്ട് ഒരു കോഫിക്ക് വേണ്ടി ചോദിച്ച് കെഞ്ചി അവസാനം കോഫി കിട്ടുന്നുണ്ട്. അതുപോലെ ചീസ് കേക്കിന് വേണ്ടി ഭയങ്കരമായിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ ചോദിച്ച് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് അവരത് വാങ്ങിച്ചെടുക്കുന്നത്. അപ്പം ഇതൊക്കെ വാങ്ങിക്കാൻ നേരത്തെ ഷീസ് ലൈ, ഞാൻ എന്ത് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും എന്നറിയോ ഇതിൽ നിന്ന് പുറത്ത് വീട്ടിലെത്തുമ്പോൾ, ബിക്കോസ് അത്രയും ഞാൻ അൺഗ്രേറ്റ്ഫുൾ ആയിരുന്നു. എനിക്ക് കിട്ടിയിരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ കിട്ടിയിരുന്ന ഫുഡ്, എൻ്റെ കൂടെയുള്ള ആൾക്കാർ, പക്ഷെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഈവൻ കിട്ടുന്ന വെള്ളം, കുടിക്കാൻ കിട്ടുന്ന വെള്ളത്തിൽ പോലും എനിക്ക് ആ ഒരു റെസ്പെക്ട് തോന്നുന്നു എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഈ ഒരു സ്ട്രോങ് മെൻ്റൽ ഹെൽത്ത് കൊണ്ട് എക്സ്പേർട്ടുകൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ കിടക്കാനുള്ളൊരു സ്ഥലം, നല്ല രീതിയിൽ കുടിക്കാൻ പറ്റുന്ന നല്ല ശുദ്ധമായ വെള്ളം, അല്ലെങ്കിൽ കഴിക്കാൻ വിശപ്പ് മാറ്റാൻ കിട്ടുന്ന എന്ത് ഭക്ഷണമാണോ അത്, അതിനൊക്കെ ഒരു റെസ്പെക്റ്റ് വരുമെന്നുള്ളതാണ് ഇങ്ങനെ റഫ് ട്രിപ്പുകൾ നമ്മളെ പഠിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ഡിജിറ്റൽ ഡീടോക്സ് ചെയ്യുന്നവരും അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കുറച്ച് ദിവസമൊക്കെ നോക്കുന്നവർക്കും ഒക്കെ തന്നെ ഒരു മെൻ്റൽ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലരൊക്കെ അത് ശ്രമിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇങ്ങനെ ഒരു റിവേഴ്സ് വെക്കേഷനെ കുറിച്ചിട്ട് തന്നെ പറയുന്നത്. സോ ബേസിക്കലി ഇങ്ങനെയുള്ള വെക്കേഷൻസ് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, ഈവൻ ദുബായിൽ നിന്നൊക്കെ തന്നെ ഭയങ്കര അത്രയും തിരക്കാണ് ദുബായിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഖത്തറിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി പീസ്ഫുള്ളാണ്. ഇവിടെ നമുക്ക് അത്രയും ട്രാഫിക് ഉണ്ടാവില്ല. ട്രാഫിക് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് കുറച്ച് ഒരു സ്ലോ മൂവിങ് ട്രാഫിക് വരെയൊക്കെ എത്തുള്ളൂ. പക്ഷെ അത്രയും ട്രാഫിക്കൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരു കുറച്ചും കൂടി സമാധാനമുള്ളൊരു സ്ഥലത്ത് വരുമ്പോൾ ഹോ എന്ന് തോന്നൂല്ലേ, അതേപോലെ തന്നെ കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഒരു രീതിയിലും ട്രാഫിക്കും ഇല്ല, വണ്ടിയുടെ ശബ്ദവും ഇല്ല, അങ്ങനൊരു സ്ഥലത്തെത്തുമ്പോൾ. എന്തായാലും ഇങ്ങനത്തെ ഒരു റിവേഴ്സ് വെക്കേഷനെ കുറിച്ചും ട്രോമ ടൂറിസത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. വിടാമുയർച്ചയിലെ സോങ്, എൻ്റെ പൊന്നെ ഈ സിനിമ കണ്ടവർക്കറിയാം, അതിലവർ പോകുന്ന സ്ഥലത്തും കാണും പെട്ടുപോയി കഴിഞ്ഞാൽ എന്നെ കൊണ്ട് അവിടെ ഒന്നും ജീവിക്കാൻ പറ്റില്ല.

0: സഫാരി ഓണം സമ്മാന ഓണം. നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
1: സഫാരിയിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ നേടാം ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
0: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് LED TV, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
1: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Riziyariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome back. അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ലക്ഷ്മിയാണ് കൂടെയുള്ളത്. ഇവിടെ ഞാൻ ചെറുതായിട്ട് ലൈവിൽ വന്നു, അതായത് ടിക്ടോക്കിലും കൂടി ലൈവ് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്താ പറയുക, ആഫ്റ്റർ സോ ലോങ്, എന്തോ ഇവിടെ ഭയങ്കരമായിട്ട് വൈകുന്നേരം വന്നിരുന്നപ്പോഴേക്കും നിങ്ങളുടെയൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഐ തോട്ട് ഓക്കെ, ഐ ഹാവ് സം വൺ വിത്ത് മീ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോഡ് ആൾക്കാർ ഇവിടെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് ടു എവ്രി വൺ ഹു ഇസ് ആക്ച്വലി സീയിങ് മീ ത്രൂ ദ ലൈവ് വീഡിയോ ഇൻ ടിക്ടോക്ക് ആക്ച്വലി. ആൻഡ് ഈ ഒരു ടിക്ടോക്കിലൂടെ ഹായ് ഒക്കെ പറയുന്ന സമയത്ത് കുറേ പേരുടെ ഹായ് ഒക്കെ വരുന്നുണ്ട്. സോ ഇൻ ബിറ്റ്വീൻ ചെറിയ രീതിയിലൊരു കുഞ്ഞൊരു അപ്ഡേറ്റിലേക്കും കൂടി പോവാണ്. പ്രത്യേകിച്ചും ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും പറഞ്ഞു, നല്ല സമ്മറാണ് ഇവിടെ, നല്ല രീതിയിൽ കുട്ടികളെയൊക്കെ തന്നെ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള കാര്യം അത് എക്സ്പേർട്ടുകളും പേരൻസിനോട് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ബേസിക്കലി ഇവിടുത്തെ ടെമ്പറേച്ചർ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്ന കാരണം കുട്ടികൾ പുറത്തു പോയിട്ട് ഔട്ട്ഡോർ പോയിട്ട് ഭയങ്കരമായിട്ട് ഇപ്പം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ അടുത്തേക്ക് പോവുക, പുറത്ത് നിന്ന് കളിക്കുക, ഇതൊക്കെ ആയിരിക്കും അവരുടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ ഡീഹൈഡ്രേറ്റ് ആവും, ഭയങ്കരമായിട്ട് സൺ ടാൻ അടിക്കും, ചിലപ്പം ഏതെങ്കിലും രീതിയിലൊക്കെ കൂടുതൽ നല്ല ഹീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ ഭയങ്കരമായിട്ട് സൂര്യാഘാതം ഏൽക്കാൻ തന്നെ ചാൻസസ് കൂടുതലായിരിക്കും. കുഞ്ഞു കുട്ടികളല്ലേ, സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്യണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ബോഡി ഹീറ്റ് എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ കറക്റ്റായിട്ട് കുട്ടികളെയൊക്കെ തന്നെ റെഗുലർ ഇൻ്റർവെല്ലിൽ വെള്ളം കുടിക്കാനും അതുപോലെ നല്ല രീതിയിൽ വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സൊക്കെ കഴിപ്പിക്കാനും നോക്കുക. ഈവൻ ഇൻഫൻസ് ആണ് അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരാണെന്നുണ്ടെങ്കിലും അവരെ കൂടുതൽ പുറത്തേക്ക് വരാതിരിക്കുക, ഈ ഒരു ഹീറ്റിൽ കൊണ്ടുവരാതിരിക്കുക. അപ്പം ഇങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇവിടുത്തെ ഹെൽത്ത് സെക്ടർ. ആൻഡ് അഫ്കോഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കും കുട്ടികളാകാനുള്ള സമയമാണ്. നിങ്ങളുടെ അരികിലേക്ക് ഒരു ചോദ്യവുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ആ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ബട്ട് അറ്റ് ദ സെയിം ടൈം സോ മെനി പീപ്പിൾ ആർ ജോയിനിങ് ഹിയർ, സോ ഇഫ് യു വോണ്ട് ആസ്ക് മീ സംതിങ് യു ക്യാൻ ആസ്ക്. അതർവൈസ് ഞാൻ ഇവിടെയും ചോദ്യം ചോദിക്കുന്നതായിരിക്കും, നമ്മുടെ ടിക്ടോക്കിലും ചോദ്യം ചോദിക്കുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ദാറ്റ് ആസ് വെൽ. അപ്പോൾ ചോദ്യവുമായിട്ട് ഞാൻ തിരിച്ചെത്താം. അപ്പോഴത്തേക്കും ഗോവിന്ദ ഗോവിന്ദ കേട്ടുകൊണ്ടിരുന്നുള്ളൂ കാക്കക്കുയിലെ പാട്ട്. കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

വെൽക്കം ബാക്ക് അത് എൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഞാനിവിടെ ലൈവിൽ ചോദിച്ചു കഴിഞ്ഞു, അതായത് ടിക്ടോക്ക് ലൈവിൽ ചോദിച്ചു കഴിഞ്ഞു ചോദ്യം. പക്ഷേ ആ ചോദ്യം തന്നെ ഇവിടെയും ചോദിക്കാനായിട്ട് പോകുന്നു. അപ്പം ആ ക്വസ്റ്റിന് വേണ്ടി നിങ്ങൾ റെഡിയാണോ? ഓഹ്, ഞാൻ ഭയങ്കര റെഡിയാണ് കേട്ടോ. കാരണം കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് പണിയല്ല ഇത് ഗണിയുമായിട്ട് ഞാൻ എത്തുന്നത്.

സോ ബേസിക്കലി നമ്മളുടെ ഇന്നത്തെ പണിയല്ല കിണിയിലെ ചോദ്യം ദാ കേട്ടോളൂ. ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ആൻസർ അയക്കുക 5000097. ആൻസർ അയച്ചു കഴിഞ്ഞാൽ ഖലീഫ മൂവി കാണാനുള്ള ടിക്കറ്റ്, ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ, അതായത് പൃഥ്വിരാജിന്റെ മൂവിയുണ്ട്, ഡിവിൻ പോളിയുടെ മൂവിയുണ്ട്, ഓണം ആഘോഷിക്കണ്ടേ, അപ്പോൾ മൂവി ടിക്കറ്റ്സിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ പോകുന്നോട്ടെ 5000097. അതിനിടയിൽ ഒരു പാട്ട് ചോദിച്ചിട്ട് ബ്ലസന്റ് മെസ്സേജ് ഉണ്ടായിരുന്നു, ഞാൻ പാട്ട് കുറച്ച് കഴിഞ്ഞ് വെച്ചുതരാം കേട്ടോ. അപ്പൊ ചോദ്യം കേട്ടോളൂ. അപ്പൊ നമ്മൾ ഇന്നൊരു ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് പോവാണ്, ഓക്കെ. അപ്പം ഈ ഒരു ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വക്രയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ബസ് വക്രയിൽ നിന്ന് എടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് 45 മിനിറ്റ് വേണം അവിടെ നിന്ന് എത്താനായിട്ട്, ഓക്കെ. അപ്പോൾ ഇനി ബസ് എടുക്കുന്നത് 9 മണിക്കാണ്. ഈ 9 മണിക്ക് വക്രയിൽ നിന്നും ബസ് എടുക്കുന്ന സമയത്ത് അതിൽ 10 പാസഞ്ചേഴ്സ് ആണുള്ളത്, ഓക്കെ. വക്രയിൽ നിന്നും ബസ് എടുക്കുന്ന സമയത്ത് 10 പാസഞ്ചേഴ്സ് ആണ് അതിലുള്ളത്. ഇനി ആദ്യം മത്താറിലെ സ്റ്റോപ്പിൽ നിർത്തും. അപ്പോൾ അതിൽ നിന്നും 3 പേരിറങ്ങും. അതിൽ നിന്നും 3 പേരിറങ്ങിയിട്ട് 7 പേരാണ് ആ സ്റ്റോപ്പിൽ നിന്നും ഈ ബസ്സിലേക്ക് കയറുന്നത്. ഇനി വീണ്ടും കോർണിഷിലേക്ക് ഈ ഒരു ബസ് എത്തുന്ന സമയത്ത് 2 പേര് വീണ്ടും ഈ ബസ്സിലേക്ക് കയറും, 5 പേര് ഇറങ്ങും. അത് കഴിഞ്ഞ് ബസ് വീണ്ടും എത്തുന്നത് വെസ്റ്റ് ബേയിലാണ്. വെസ്റ്റ് ബേയിൽ എത്തിയപ്പോഴേക്കും 2 പേരാണ് ഇറങ്ങുന്നത്, ഒരാൾ ഈ ബസ്സിലേക്ക് കയറുകയും ചെയ്തു. ഇനി ഈ ഒരു സ്റ്റോപ്പ്, അതായത് ഓരോ സ്റ്റോപ്പിൽ നിർത്തി നിർത്തിയാണല്ലോ പോകുന്നത്, ഓരോ സ്റ്റോപ്പിലും 3 മിനിറ്റാണ് ഈ ബസ് നിർത്തിയിടുന്നത്. ഇനി ലുസയിൽ എത്തിയപ്പോഴേക്കും എത്ര സമയമായി എന്നതാണ് എൻ്റെ ചോദ്യം. ഒന്നുകൂടി ഞാൻ പെട്ടെന്ന് പറയാം. ഒരു ബസ് വക്രയിൽ നിന്നും 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, കറക്റ്റ് 45 മിനിറ്റ്സ് ഓൾമോസ്റ്റ് വേണം ടു കവർ ദാറ്റ്. ആൻഡ് 10 പാസഞ്ചേഴ്സ് ആണ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളത്. മത്താറിൽ നിന്നും 3 പേരിറങ്ങിയിട്ട് 7 പേര് കയറി ബസ്സിൽ. വീണ്ടും കോർണീഷിൽ 2 പേര് കയറിയിട്ട് 5 പേരിറങ്ങി. വെസ്റ്റ് ബേയിൽ എത്തിയപ്പോഴേക്കും 2 പേരിറങ്ങി, ഒരാൾ കയറി. സോ ഓരോ സ്റ്റോപ്പിലും 3 മിനിറ്റ് നിർത്തിയിട്ടാൽ ലുസയിൽ എത്തുമ്പോഴേക്കും എത്ര സമയമാകും എന്നതാണ് ചോദ്യം. ചോദ്യത്തിനുള്ള ആൻസർ അയക്കുക 5000097.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 7:35 ഒക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. ഈ ഒരു സമയത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോദ്യത്തിന് എനിക്ക് ടിക്ടോക്കിലും മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം എനിക്ക് വാട്സപ്പിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ബേസിക്കലി പണിയല്ല ഇത് കെണിയിൽ. ഇന്ന് കുറച്ച് പേര് കെണിയിൽ പെട്ടു, കുറച്ച് പേര് അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞു കേട്ടോ. ഓക്കെ, സോ ബേസിക്കലി പണിയല്ല ഇത് കെണിയിൽ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഞാനുണ്ടല്ലോ ചോദിച്ചതിന് ശേഷം കുറച്ച് പേർക്ക് ഉത്തരം കിട്ടിയുള്ളു. അപ്പൊ ഈ ഉത്തരം കിട്ടാത്ത ആൾക്കാരുണ്ടല്ലോ എന്റെ അടുത്ത് പറയാണ് ചോദ്യം ശരിയായില്ല, ഞാൻ പറഞ്ഞത് കറക്റ്റാണ്, അഷ്ടമിക്ക് വേണ്ട ഉത്തരം കിട്ടിയ ആൾക്കാർക്ക് എന്തിനാ ടിക്കറ്റ് കൊടുക്കുന്നത്. ഭയങ്കര ഇവിടെ എനിക്കൊന്നും ഇപ്പോഴും ഓണത്തിൽ തുടങ്ങിയെന്നാ തോന്നുന്നു, ഓണത്തിന് മുൻപ്. കൊള്ളാലോ ഇത്, ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഒന്നും കൂടി ശ്രദ്ധിച്ച് കേൾക്കണം. ഇങ്ങനത്തെ ചോദ്യങ്ങളുടെ ഒരു പ്രശ്നം വെച്ചാൽ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ എന്തായാലും നമുക്ക് ആ ചോദ്യം ഒന്നുകൂടി പറയാം. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഒരു ബസ് ഓക്കെ വക്രയിൽ നിന്നും 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് നോർമലി കവർ ചെയ്യുന്ന അല്ലെങ്കിൽ എത്തേണ്ട ഡിസ്റ്റൻസിൽ കവർ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് 45 മിനിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ബസ് അവിടെ നിന്ന് എടുക്കാൻ നേരത്ത് 10 പേര് ആ ഒരു ബസ്സിൽ പാസഞ്ചേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നു. ഇനി മത്താറിൽ ഈ ബസ് എത്തിയപ്പോൾ 3 പേരിറങ്ങി, അവിടെ നിന്ന് 7 പേര് കയറി. ഇനി അത് കഴിഞ്ഞ് വീണ്ടും ഈ ബസ് കോർണീഷിലെത്തിയപ്പോൾ 2 പേര് കയറി, 5 പേര് ഇറങ്ങി. വെസ്റ്റ് ബേയിൽ ബസ് എത്തിയപ്പോൾ 2 പേരിറങ്ങി, 1 കയറി. ഓരോ സ്റ്റോപ്പിലും 3 മിനിറ്റ് വീതമാണ് ഈ ഒരു ബസ് നിർത്തിയിടുന്നത്. അങ്ങനെയാണെങ്കിൽ ലുസൈലെത്തിയപ്പോൾ ഈ ഒരു ബസ് ലുസൈലെത്തിയപ്പോൾ എത്ര സമയമായി? ഇതായിരുന്നു എൻ്റെ ചോദ്യം. സോ ബേസിക്കലി ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് 9:45 വന്നു, 9:51 വന്നു, 9:53 വന്നു, അങ്ങനെ കുറേ ഉത്തരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 9:54 ആണ് കേട്ടോ. എനിക്കിവിടെയും 55 ഒരുപാട് പേര്, ദാ ഷാ, അമീർ ഷാ, ബീവരൊക്കെ 45 ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ ഇസ്മയിലിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു 54 പറഞ്ഞിട്ട്. ചോക്കോ പൈ, കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, ഒരു കുഴപ്പവും ഇല്ലാതെ ലുസൈലിൽ എത്തിച്ചാൽ മതി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇസ്മയിൽ, ഹായ് ഇസ്മയിൽ. അനന്തരാജൻ 49 എന്ന് പറയുന്നു. ഷാബിർ 9:54, എസ് കെ 54, എ ജെ 54, ഹസീബും 54 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. ആ വാട്സപ്പിൽ പറഞ്ഞ ആൾക്കാരൊക്കെ റൈറ്റ് ആൻസർ ആണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, അടുത്ത ഇസ്മയിൽ, ഹായ് ഹായ് ഇസ്മയിൽ. സോ റൈറ്റ് ഉത്തരങ്ങൾ പറഞ്ഞവരിൽ നിന്നും ഞാനും സെലക്ട് ചെയ്യുന്നതായിരിക്കും വിന്നറിനെ. അറ്റ് ദ സെയിം ടൈം ഞാൻ വേറൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഈ ഒരു ക്വസ്റ്റ്യൻ ഫുള്ള് നിങ്ങൾ കേട്ടല്ലോ, തുടങ്ങുന്ന സമയത്ത് എത്ര പേരുണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് ഓരോ ബസ് ഓരോ സ്റ്റോപ്പിൽ എത്ര പേര് കയറി ഇറങ്ങി എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഈ ബസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോൾ എത്ര പേരുണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമോ? പറ്റണേ പറഞ്ഞാൽ മതി, ഞാനത് ചോദ്യമായിട്ടൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്. ഷാ ആറെന്ന്, എന്തൊരു കോൺഫിഡൻസ് ആണ് നോക്ക്, ഒരു ഗസ് അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്തായാലും ഒന്ന് ആലോചിച്ചിട്ട് പറയും എത്ര പേരായിരിക്കും ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്നതെന്ന്. ഓക്കെ, നേരെ നമുക്കൊരു സോങ് കേട്ടിട്ട് വന്നാലോ. ചിന്ന ചിന്ന ആസൈ എന്ന് പറയുന്ന സിനിമയിലൊരു കഥക് സോങ് ഉണ്ട്, ആ സോങ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ 9:17 ഈവനിങ്സ് ആണ്, അശ്വതിയാണ് കൂടെയുള്ളത്.

0: വചനങ്ങളിലൂടെ
1: ദൈവം ഏറ്റവും വേഗം ശിക്ഷ നൽകുന്നത് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിനാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. വെന്യൂ പാർട്ണർ അബൂസുദ്രാ മോൾ, വെയർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അബൂസുദ്രാ മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
5: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
1: ക്രിയേറ്റീവ് പാർട്ണർ പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വെയർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് സ്ക്രിബിൾസ് ഗൾഫ് ഓൺ ഇൻസ്റ്റഗ്രാം.
6: പിസ്സ പാർട്ണർ പാപ്പാ ജോൺസ്. ഓർഡർ, ഏൺ, റിപ്പീറ്റ് വിത്ത് പാപ്പാ റിവാർഡ്സ്. ഡൗൺലോഡ് പാപ്പാ ജോൺസ് ആപ്പ് ആൻഡ് എൻജോയ് മോർ റിവാർഡ്സ്.

0: ചേർന്നൊരു കല്യാണം.
1: ഹായ്, ഞാൻ ഹണിറോസ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: You're listening to
0: 917 evenings. 917 evenings.
2: കുറച്ചധികം ആൾക്കാർ ഇങ്ങനെ ആൻസേഴ്സ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 11 പേര്, 10 പേര്, 9 പേര്, 12 പേര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് മുമ്പ് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയായിരുന്നു. സോ അതിന്റെ ഒരു ആൻസറും കൂടി അങ്ങ് പറഞ്ഞു തന്നിട്ട് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ അവസാനത്തെ സോങ്ങിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഞാൻ. ബേസിക്കലി ആൻസർ എന്ന് പറഞ്ഞാൽ 10 പേരാണ് കേട്ടോ, കാരണം തുടങ്ങുമ്പോൾ 10 പേരായിരുന്നു. 10-ൽ നിന്നും 3 പേരിറങ്ങി, 7 പേര് കയറി, 2 പേര് കയറി, 5 പേര് ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് 2 പേര് ഇറങ്ങി, ഒരാൾ കയറി. അങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 10 പേരാവും. അപ്പോൾ അതാണ് റൈറ്റ് ആൻസർ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കേട്ടോ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: രണ്ടാമത്തെ ചോദ്യം കേട്ടില്ലല്ലോ, മിസ്സായി പോയല്ലോ എന്ന് പറഞ്ഞ എസ് കെയോട് ചോദിക്കുക. പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ആദ്യം ചോദിച്ച ചോദ്യം ഇല്ലേ, ആ ചോദ്യത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ചോദിച്ചു എന്നേയുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചോദിച്ചില്ല, അതൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് കുറച്ച് പേർക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നേയുള്ളൂ കേട്ടോ. എന്തായാലും വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ 917 ഈവനിങ്സ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം. ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേബർ മിനിസ്ട്രി റിമൈൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് എംപ്ലോയേഴ്സിനോടൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്, ആ ഒരു സമ്മർ വർക്കിംഗ് അവേഴ്സ് എന്താണോ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ടൈം, ആ ഒരു ടൈമിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ളതാണ്. അതൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ആണ്. അതുകൊണ്ട് തന്നെ റിമൈൻഡ് ചെയ്തിരിക്കുന്നു എല്ലാ എംപ്ലോയേഴ്സിനോടും അതുപോലെ തന്നെ വർക്കേഴ്സിനോടും. ഈ ഒരു ഖത്തറിൻ്റെ സമ്മർ വർക്കിംഗ് അവേഴ്സ് സമ്മർ ടൈമിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് മാറ്റുന്നത്, അതായത് ഉച്ചയ്ക്കത്തെ ആ ഒരു കൊടും ചൂടിൽ നിന്നൊക്കെ മാറ്റുന്നത് എല്ലാ വർഷവും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയും ഹൈ ടെമ്പറേച്ചറാണ് ഈ ഒരു രാജ്യത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തിരിക്കുകയാണ് ദാറ്റ് യു ഷുഡ് ബി ലൈക് സ്റ്റിക്കിംഗ് ടുവേർഡ്സ് ദാറ്റ്. ബിക്കോസ് അണ്ടർ ദ റെഗുലേഷൻ നോക്കുകയാണെങ്കിൽ, ഔട്ട്ഡോർ വർക്ക് പെർമിറ്റും കാര്യങ്ങളും ബിഫോർ 10 AM ആണ്. അതുപോലെ തന്നെ വർക്ക് അതും ഡയറക്ട്ലി സൺലൈറ്റിൽ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്, 10 AM to 3:30 PM എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു 3:30 ശേഷം മാത്രമേ റെസ്യൂം ചെയ്യാൻ പാടുള്ളൂ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10 to 3:30 ഇടയിലുള്ള സമയത്ത് എവിടെയെങ്കിലും അണ്ടർ ലൈക്ക് ഡിറക്ട് സൺലൈറ്റ് അങ്ങനത്തെ രീതിയിൽ ഔട്ട്ഡോർ വർക്കുകൾ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സ്ട്രിക്ട്ലി എന്ന് എന്താ പറയുക, പെർമിഷൻ ഒക്കെ തന്നെ മാറ്റിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ മാക്സിമം അങ്ങനത്തെ വർക്കുകൾ, മാക്സിമം എന്നല്ല, വർക്കുകൾ ചെയ്യാതിരിക്കുക. കറക്റ്റ് 10 AM മുൻപ് തീർക്കുക, അല്ലെങ്കിൽ 3:30 ശേഷം ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഏകദേശം 1 June തുടങ്ങിയതാണ്. ഇനി 15 September വരെ ഇത് നീണ്ടു നിൽക്കും എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. കാരണം ഡയറക്റ്റ് ഈ ഒരു സൺലൈറ്റും കാര്യങ്ങളും കിട്ടുന്നതിലൂടെ കിട്ടുന്ന പല രോഗങ്ങളും, അല്ലെങ്കിൽ ഈവൻ ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തിൻ്റെ ഒക്കെ തന്നെ മെയിൻ്റനൻസിൻ്റെ ഒക്കെ തന്നെ ഭാഗമായിട്ടാണ് ഇത് എടുത്തു പറഞ്ഞിരിക്കുന്നത് മിനിസ്ട്രി. സോ ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മൈൻഡിൽ കീപ്പ് ചെയ്തുകൊണ്ട് നേരെ നമുക്ക് അടുത്തൊരു പാട്ടിലേക്കും കൂടി പോയാലോ. എനിക്കിപ്പോൾ പറഞ്ഞു പറഞ്ഞ് വെള്ളം കുടിക്കാൻ തോന്നുന്നു, എന്താണെന്നറിയില്ല. ഇന്ന് ഞാൻ ഈ ഷോയുടെ ഇടയിൽ കുറേ തവണ പുറത്തിറങ്ങി പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണ്ടായിരുന്നു. അത്രയും ഹൈഡ്രേഷൻ വേണമെന്ന് തോന്നുന്നു, എന്തോ ഒരു ഡീഹൈഡ്രേഷൻ ഫീലിംഗ് പോലെ. അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വരട്ടെ, നിങ്ങളും വെള്ളം കുടിക്കൂ കേട്ടോ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം ഏകദേശം 8 മണി കഴിഞ്ഞു, 18 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്നത്തെ ദിവസം ഈവനിങ് അങ്ങോട്ടേക്ക് ഷോ തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ, സമയം പോയത് അറിഞ്ഞില്ലെന്നേ. എന്തായാലും ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് സമയം ഒട്ടുമില്ല. അതിനു മുൻപ് തന്നെ നിങ്ങളുടെ സീറ്റുകളും ഉറപ്പാക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ല, എവിടെ പോകണം, എന്ത് ചെയ്യണം, എവിടെ നിന്നാണ് വാങ്ങേണ്ടത് എന്നൊക്കെ ചോദിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കറക്റ്റായിട്ട് ഇപ്പോഴേ ബുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓണം അടിച്ചു പൊളിക്കാനായിട്ട് പറ്റാതെ ആകും കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം.
2: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
1: അങ്ങനെ സ്കൈ മീഡിയ ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളേതാ വീണ്ടും കൊണ്ടുവരാനായിട്ട് പോവാണ് സൗണ്ട് ഓഫ് സൗത്തിനോടൊപ്പം ചേർന്നുകൊണ്ട്. ആൻഡ് ദാറ്റ് ഇസ് അവർ ഓൺ എം ജി ശ്രീകുമാർ. അപ്പം എം ജി ഏട്ടൻ്റെ എം ജി ലൈവിന് വേണ്ടിയിട്ട് റെഡി ആവേണ്ട സമയമാണ്. ഈ വരുന്ന സെപ്റ്റംബർ 4 പക്ഷേ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞങ്ങൾ കുറച്ച് ദിവസം മുൻപ് തന്നെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഈ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, 40% ടിക്കറ്റുകളും പോയി എന്നുള്ളത്. ഈ 40 എന്നുള്ളത് ഇപ്പൊ എങ്ങനെ പോയാലും ഒരു 60% കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ബാക്കി ടിക്കറ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് വേഗം പ്ലാറ്റിനം ലിസ്റ്റിലേക്ക് ചെല്ലുക. ആ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് എന്തായാലും ഈ ടിക്കറ്റ്സ് എടുക്കാം. അല്ലെങ്കിൽ സ്കൈ മീഡിയയുടെ തന്നെ ഒരു ഒഫീഷ്യൽ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്കും ചെന്നിട്ട് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഒപ്പം റേഡിയോസിനോടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞങ്ങൾ പാട്ടുകൾ ഗസ് ചെയ്തൊരു വീഡിയോ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാം എം ജി ശ്രീകുമാർ ഹിറ്റ് സോങ്സുകളാണ്. അതിൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് എം ജി ശ്രീകുമാറിൻ്റെ ഏറ്റവും നിങ്ങളുടെ ആ ഒരു ഫേവറേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുനാൾ മുതൽ കേട്ട് പരിചയമുള്ള

0: നമുക്ക് ഒരുപാട് പാട്ടുകൾ ഉണ്ടാവുമല്ലോ, ഏതാണോ ഇഷ്ടമുള്ള പാട്ട് അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്യുന്ന സമയത്ത്, ആ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നതായിരിക്കും ഒരു വിന്നറിനെ. അപ്പം വേഗം തന്നെ പോയിക്കോളൂ, പോയിട്ട് ഈ പറഞ്ഞ പോലെ അതിൽ കമൻറ്റ് ചെയ്യുക. റേഡിയോ സുരോ വഴി സ്കൈ മീഡിയ ആൻഡ് സൗണ്ട് ഓഫ് സൗത്ത് നൽകുന്ന ആ ഒരു ടിക്കറ്റ് എന്തായാലും വാങ്ങാനായിട്ട് മറക്കണ്ട. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ സ്കൈ മീഡിയയിലും അതുപോലെ പ്ലാറ്റിനം ലിസ്റ്റിലും കയറി ടിക്കറ്റുകൾ സ്വന്തമാക്കാനും മറക്കരുത് കേട്ടോ. അത് പറഞ്ഞപ്പോൾ തന്നെ ആ പഞ്ചാബി ഹൗസിലെ എം ജി ശ്രീകുമാർ ഒരു ഹിറ്റ് സോങ് തന്നെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ മറക്കണ്ട, എം ജി ലൈവ് ഇൻ ഖത്തർ.
1: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസന്റ്സ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ, ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ, പവേർഡ് ബൈ ഫാൽക്കൺ ജിൻ, മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
0: This is
5: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
6: Now available on Apple Podcast
5: and
6: Google Podcast.
7: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
8: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസയിലും മുന്തസയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
9: ഹായ്, ഞാൻ സുജ ചേച്ചിയാണ്.
10: യു ആർ ലിസണിംഗ് ടു
9: റേഡിയോ സുനോ 91.7.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.

ഈ ഒരു വീക്കെൻഡിൽ എന്തൊക്കെ എവിടേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്, എവിടേക്ക് പോകണം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഖത്തറിൽ എന്തൊക്കെയാണ് ചെറിയ ചെറിയ പരിപാടികൾ ഖത്തർ കമ്മിറ്റീസ് തന്നെ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. SFA ട്രാക്ക് ചലഞ്ച് നടക്കുന്നുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ടുമോറോ 10 AM to 11 AM ആസ്പെയർ ഡോമിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അത് രജിസ്ട്രേഷൻ ഉള്ളൊരു സംഭവമാണ് കേട്ടോ. അതിന് തന്നെ ലേഡീസ് ട്രാക്ക് ചലഞ്ച് എന്നുള്ള രീതിയിലും ഏകദേശം 10 മണിക്ക് സെയിം സ്ഥലത്ത് നടക്കുന്നുണ്ട്. പിന്നെ ബീറ്റ് ദ ഹീറ്റ് എന്ന് പറയുന്ന റേസ് 4, അത് നടക്കുന്നത് 6 PM to 10 PM ദ സ്ട്രോങ് ബോക്സ് SBX ദോഹയിൽ വെച്ചിട്ടാണ്. പിന്നെ സംഭവം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി കുട്ടികൾക്ക് വേണ്ടി 3-2-1 സമ്മർ സ്പോർട്സ് ഫൺ ഫാക്ടറി നടക്കുന്നുണ്ട്. അത് August 29 വരെയാണ് നീണ്ടു നിൽക്കുന്നത്. 10 AM to 12 PM ദെൻ 4 PM to 6 PM ആണ് സമയം വരുന്നത്. ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി പ്രോഗ്രാം ആണ്. ബേസിക്കലി അറബിക് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജസിലായിരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ലൈക്ക് ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, ജിംനാസ്റ്റിക്സ്, അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഹോക്കി, റഗ്ബി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വേണ്ടി അവിടെ ചെന്നിട്ടൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇനി ഹല ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, സമ്മർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലാണ് ഹല സമ്മർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതലും ആർട്ടിസ്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഒന്നെടുത്ത് പറയേണ്ടത് ഡ്രോടാസ്റ്റിക് എന്ന് പറയുന്ന മത്താഫ് മനാറ ആർട്ട് സ്റ്റുഡിയോസിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതലും രജിസ്ട്രേഷൻ ബേസ്ഡ് ആണ്. പക്ഷെ കുട്ടികളൊക്കെ ആയിട്ട് 3-2-1 പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് എടുത്ത് കുട്ടികളെക്കുറിച്ചും കൂടെ ആക്റ്റീവാക്കി വയ്ക്കാനും നല്ലതായിരിക്കും. എന്നാലും ഇതുകൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു വീക്കെൻഡ് വിഷ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ മക്കളെ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഒരു 1-1.5 ഓണം വൈബിലായിരിക്കും എത്തുന്നത് സൺഡേ. ബിക്കോസ് ഓണത്തം പോലെ തുടങ്ങും, ഓണത്തിൻ്റെ പരിപാടികളുടെ ടിക്കറ്റ് തുടങ്ങും, ഓണത്തിൻ്റെ ഗിഫ്റ്റ് കൊടുത്ത് തുടങ്ങും, ഓണം വൈബിലുള്ള ഗെയിം തുടങ്ങും, അങ്ങനെ ആകെ മൊത്തത്തിൽ ഓണം ഓണം ഓണം. അപ്പം അത്തം ദിവസത്തിൽ വീണ്ടും കേട്ടുമുട്ടാം, കണ്ടുമുട്ടാം. ടിൽ ദെൻ, ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ് ആൻഡ് ഓഫ് കോഴ്സ് എ ഹാപ്പി വീക്കെൻഡ്.

0: സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്രാ മോളിൽ വൈകിട്ട് 3 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

ഹായ്, ഞാൻ നിരഞ്ജ് മണിമല രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyazham vare vaigeetu 5 mani mudal. 917
1: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic

0: Radio Suno 91.7 FM. Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
2: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
1: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: ഹായ്, ഞാൻ ഷെയ്നികം.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana. Action.
2: Mona Dinesha. Adi Mohamana. Adi Moham.
0: Horror. Tanikki Pogan. Anuada Illya. Or drama.
3: Ente Kudumbam. എന്റെ സ്വർഗരാജ്
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।